നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സ്വപ്നങ്ങൾ ജീവിതത്തിലെ അനുഗ്രഹമാണ്. സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ അന്തരമുണ്ട് എന്ന് പറയുമ്പോഴും സ്വപ്നം കാണുന്ന വേളയിൽ നാം യാഥാർത്ഥ്യത്തിൻ്റെ അതേ വികാരം അനുഭവിക്കുകയാണ്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ഇരിക്കുന്നത്, വർത്തമാനം പറയുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ നാം സ്വപ്നം കാണുമ്പോൾ അത് യാഥാർത്ഥ്യബോധത്തിൻ്റെ എല്ലാ വികാര തലങ്ങളും നമ്മുടെ ചിന്തയിൽ സൃഷ്ടിക്കാറുണ്ട്. അത് സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ അതിൻ്റെ സുഖം നഷ്ടപ്പെടാറുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളെ കൊണ്ട് നടക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ലീലാപരനായിട്ടുള്ളവൻ, അല്ലെങ്കിൽ ലീലാപരമായ വ്യക്തിത്വമുള്ളവൾ എന്നൊക്കെ നാം വ്യാഖ്യാനിക്കുന്നത്. സ്വപ്നങ്ങൾ ശരീരത്തിന് ഭക്ഷണമെന്നതുപോലെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളിൽ കിട്ടുന്ന സന്തോഷം, അതിൻ്റെ ഭാഗ്യം, അത് മറ്റെന്തും പോലെ തന്നെ സമ്പന്നമാണ്. ഒരു രാത്രി നിറയെ ഇഷ്ടപ്പെട്ട സ്വപ്നം കണ്ടുറങ്ങാൻ കഴിയുന്നവനേക്കാൾ ഭാഗ്യമുള്ളവൻ, ഭാഗ്യമുള്ളവൾ മറ്റാരാണുള്ളത്? നമുക്ക് പലപ്പോഴും മോഹിക്കാറില്ലേ, അങ്ങനെയൊരു സ്വപ്നം കണ്ടില്ലല്ലോ. കാരണം സ്വപ്നങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട്, സ്വപ്നങ്ങളിൽ അവകാശമുണ്ട്, സ്വപ്നങ്ങളിൽ നമുക്ക് ഇഷ്ടജീവികളായി മനോഹരമായ നിമിഷങ്ങളിലൂടെ, അതിർത്തികളില്ലാത്ത വിഹായസിലൂടെ സഞ്ചരിക്കുന്ന ഓർമ്മകൾ അനുഭവിക്കാൻ കഴിയുന്നത് മറ്റെവിടെയാണ്? ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ പ്രണയവും ഇഷ്ടവുമൊക്കെ സ്വപ്നങ്ങളായി കൊണ്ട് നടക്കുന്നതാണ് നല്ലത്. കാരണം യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ ചില ദുഷ്ട മനുഷ്യന്മാരുണ്ട്. അവർ നിങ്ങളുടെ പ്രണയത്തെ വല്ലാതെ വേദനിപ്പിക്കും, വല്ലാതെ ഇകഴ്ത്തി കാണിക്കും, തകർത്ത് കളയും. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളെ ഇഷ്ടപ്പെടണം, സ്വപ്നങ്ങളെ നിശ്ചലമാക്കരുത്. സ്വപ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്വപ്നങ്ങൾ ഊർജ്ജസ്വലമായി നൽകുന്ന നിമിഷങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുകയും വേണം. സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളെപ്പോലെ തന്നെ നമ്മുടെ സ്വർഗകുമാരികളാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്വപ്നങ്ങളുള്ള ജീവിതം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ കാലാപ്പാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. എൻ്റെ മുൻപിൽ ഒരു ഭീകരരൂപിയായി ജയിലും നിൽക്കുകയാണ്. ഇരുട്ട് വീണുകിടക്കുന്ന സെല്ലുകളിൽ നിന്ന് അടക്കിപ്പിടിച്ച തേങ്ങലുകൾ കേൾക്കുന്നുണ്ടോ? പ്രഭാതത്തിലെ ഇളങ്കാറ്റിൽ ചോരയുടെ മണമുണ്ടോ? ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രിയദർശൻ ഒരു തമാശ ചിത്രം എടുക്കാനാവുമോ? പിന്നീടാണ് അറിഞ്ഞത് സംഗതി തമാശയല്ലെന്ന്. തമാശകളില്ലാത്തൊരു പ്രിയൻ ചിത്രമോ? അതെ, കാലാപ്പാനിയിൽ മുൻതൂക്കം മറ്റ് പലതിനുമാണ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ക്രമേണ ഞാൻ അറിഞ്ഞു, ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കഥ യഥാർത്ഥത്തിൽ നടന്നതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള കാലം. കഥ പറയൂ. കഥ പറഞ്ഞു തന്നു. കഥ കേട്ട് ഞാൻ വികാരഭരിതനായിപ്പോയി. സംവിധായകൻ പറഞ്ഞു, അന്നത്തെ വസ്ത്രധാരണം, കെട്ടിടങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഇവയൊക്കെ മാസങ്ങളോളം ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അങ്ങനെ സംസാരിക്കവേ ഗോവർദ്ധൻ്റെ പോയകാല നൊമ്പരങ്ങളായി ഒരു ഗാനം അവിടെ കൊഴുകിയെത്തി.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ.
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വില കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വില കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
4: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
5: പിന്നെ തീർച്ചയായും വാങ്ങണം.
4: എവിടെ നിന്ന് വാങ്ങാനാ?
5: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
4: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
5: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
7: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
8: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: എയർ കണ്ടീഷൻ കെ ജി 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
8: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
10: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
12: എന്താ ചൂട്? ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
13: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ.

0: പ്ലൈ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയും
1: ആർജി നിതിനുമാണ്. യെസ്, ഇന്നത്തെ വിഷയം പറഞ്ഞു കൊടുക്കൂ ഐശ്വര്യ.
0: അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആരോടെങ്കിലും ആത്മാർത്ഥമായിട്ട് സോറി പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം, ഈ ഒരു മൊമെൻ്റ് നിങ്ങൾക്കത് എന്താണ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതായത്, സോറി പറയണമെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെയോ നിങ്ങൾ ചെയ്തു പോയ ചില ചില കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അലട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു സോറി പറഞ്ഞാൽ തീരാത്തതായിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു വിഷമം അവിടെ അങ്ങ് തീർക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആരോടെങ്കിലും ഡയറക്റ്റോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റിലോ ഒക്കെ സോറി പറഞ്ഞു തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മളോട് വിളിച്ച് പറയാം. അതിപ്പോൾ ഈ ഒരു റേഡിയോ കേൾക്കുന്ന ആളാണ് ഓപ്പോസിറ്റ് ഉള്ളതെങ്കിൽ അവർക്കത് മനസ്സിലായിട്ട് ആ ഒരു പ്രശ്നം അവിടെ പരിഹരിച്ച് നിങ്ങളൊക്കെ തമ്മിൽ വീണ്ടും പഴയ പോലെ പാച്ചപ്പായിട്ട് പോകാൻ പറ്റും.
1: അതായത്, പണ്ട് ഞാൻ ഇങ്ങനെ നിന്നോട് ഇങ്ങനെ ചെയ്തത് കൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം, ഐ എം സോറി അളിയ, അന്ന് വേണേ പറയാം.
0: അല്ലെങ്കിൽ അന്ന് പറയാൻ പറ്റാതെ പോയ ചിലപ്പോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ചില ചില ഈഗോ പ്രശ്നങ്ങൾ മൂലം നമുക്ക് ആ ഒരു സമയത്ത് പറയാൻ തോന്നി കാണത്തില്ല. പിന്നീട് കൊറേ നാള് കഴിയുന്ന സമയത്ത് നമുക്ക് സോറി പറയണമെന്ന് തോന്നിയാൽ പോലും നമുക്ക് ആ ഒരു വ്യക്തി അടുത്ത് സോറി പറയാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഒന്നും ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു ആൾക്ക് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു എന്താ
1: മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. നിങ്ങൾ
0: ചിലപ്പോ കോണ്ടാക്ട് ഒന്നും കാണത്തില്ല. വിശ്വാസമാണ് എല്ലാവരും, ആ ഒരു വ്യക്തി ഈ ഒരു റേഡിയോ കേൾക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് ആ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയായിരിക്കും ആ ഒരു വ്യക്തി സ്ഥിരം നമ്മുടെ റേഡിയോ കേൾക്കുന്ന വ്യക്തിയാണ്, പക്ഷെ നമ്മുടെ കയ്യിൽ കോണ്ടാക്ട് ഒന്നും ഇല്ല. അങ്ങനെയൊക്കെയുള്ളൊരു നിമിഷം, ആ ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് സോറി പറയാം. ആ ഒരു വ്യക്തിയുടെ അടുത്ത് ഇൻഡയറക്ട്ലി പറയാം, അല്ലെങ്കിൽ ഡയറക്ട്ലി സോറി പറയാവുന്നതാണ്.
1: തെറ്റിദ്ധാരണ മൂലവും നമുക്ക് ഇതേപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത്, ഈ ഇപ്പം അന്ന് ഓക്കെ, അങ്ങനെ അവൻ അങ്ങനെ പറഞ്ഞായിരുന്നു, അവൻ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, നീ വിചാരിച്ച് തമ്മിലൊരു,
0: അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആ ഒരു സമയത്തുണ്ടായ ഒരു ഈഗോ പ്രശ്നം മൂലം നമ്മൾ പറയാതിരിക്കും എന്നെ അവൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് വിചാരിച്ചിരിക്കും. കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും അങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മൾ ആ ഒരു തീ ഇങ്ങനെ കെട്ടടങ്ങുന്ന സാഹചര്യത്തിലായിരിക്കും നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ, അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇവള് പറഞ്ഞത്, അതൊന്നും അല്ലായിരുന്നു, ആ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ പെരുമാറാനേ പറ്റത്തുള്ളായിരുന്നു, അപ്പൊ എന്റെ കയ്യിൽ മിസ്റ്റേക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഹ്യൂമൻസിനുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്, നമ്മൾ നമ്മുടെ തെറ്റ് അംഗീകരിക്കാൻ എല്ലാവരും അല്ല കേട്ടോ, ചില ആളുകളൊക്കെ അത്
1: തെറ്റ് പാടാണല്ലേ.
0: ചിലവർക്ക് അംഗീകരിക്കാൻ പറ്റും, ഒരു ഭൂരിഭാഗം ആളുകളും തെറ്റിനെ അംഗീകരിക്കത്തില്ല. സ്വയം അത് ബോധ്യമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടമാണ്. അപ്പൊ നമുക്ക് ആ ഒരു ബോധ്യം ഉണ്ടായിട്ട് പോലും അന്നത്തെ അന്ന് നിങ്ങള് വളരെ അധികം എന്താണ് വാദിച്ച് ജയിച്ച് ആ ഒരു വ്യക്തിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, പിന്നീട് അതിനിങ്ങനെ ആ ഒരു ദേഷ്യമൊക്കെ കെട്ടടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മനുഷ്യനാണ്, ആ ഒരു തീയൊക്കെ കെട്ടടങ്ങുമ്പോൾ ഓ അത് വേണ്ടായിരുന്നു, ഇല്ല കുറ്റ എന്ത് പറയില്ല, കൊലപാതകങ്ങൾക്ക് പോലും കുറെ കാലം കഴിയുമ്പോൾ കുറ്റബോധം ഫീൽ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന്. അതേപോലെ തന്നെ നമുക്ക് കൊലപാതകം ചെയ്തതിന്റെ കാര്യമല്ല പറഞ്ഞാൽ, നമുക്ക് ഇതുപോലെ ആ ഒരു തെറ്റ് അന്ന് ചെയ്യണ്ടായിരുന്നു, ക്ഷമിച്ചു കൊടുക്കാം, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാം അല്ലേ. ഈ ഒരു രാവിലെ തന്നെ
1: ഐശ്വര്യ ആരോടെങ്കിലും ഇങ്ങനെ സോറി പറയാനുണ്ടോ?
0: അങ്ങനെ സോറി പറയാനുണ്ട്,
1: ആദ്യമേ നമ്മൾ തന്നെ തുടങ്ങണം.
0: അങ്ങനെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്കൊക്കെ പോകാം, പക്ഷേ എന്താണ്, നമുക്കൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും
1: മടങ്ങിയാ മതി. എനിക്ക് പറയാനുണ്ട്, എനിക്ക് പറയണ്ട,
0: നിതിന്റെ സോറി ഐശ്വര്യയുടെ കഥന കഥയൊക്കെ പുറത്തു.
1: അല്ല ഐശ്വര്യ പറയൂ, ഐശ്വര്യക്ക് ആരോടും സോറി പറയില്ല, പറയൂ, മനസ്സിൽ തട്ടി തന്നെ പറയൂ, സോറി പറയൂ. ഐശ്വര്യ ഒരു സോറി കൊണ്ട് തീരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അങ്ങനെ തീരട്ടെ അല്ലേ. ചിലപ്പോൾ നമുക്ക് രണ്ടാമത് ഇപ്പം നമ്മൾ ആഗ്രഹിച്ച ജീവിതമൊക്കെ ജീവിക്കാൻ ചിലപ്പോൾ രണ്ടാമതൊരു ജന്മം കാണുമെന്ന് അങ്ങനെ ഉറപ്പൊന്നുമില്ലല്ലോ. ആ അപ്പം ഈ ജന്മത്തിലെല്ലാ ആഗ്രഹങ്ങളും സാധിക്കുക, അതിനുവേണ്ടി ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക.
0: എന്നാലൊരു
1: സോറി പറഞ്ഞേ അളിയ, സോറി അളിയ എന്ന് വേണമെങ്കിൽ പറഞ്ഞു.
0: സോറി പറയാനുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് വേദനിപ്പിച്ചതിന് വളരെയധികം സോറി. ആള് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് മാത്രം മനസ്സിലാവട്ടെ. അതെ, ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിന് മുമ്പേ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യമൊക്കെ ഈ പറഞ്ഞ കൂട്ടത്തിലാണ് ഞാനും, അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റിനെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്കറിയാമെങ്കിലും അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യം മൂലമാണ് നമുക്ക് പല കാര്യങ്ങളും നഷ്ടമാകുന്നത്. ദേഷ്യം, വാശി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ.
1: അതൊരു കഥയുണ്ടായി ശരിയേ. എന്താ പറയുക, അച്ഛനും മോനും, അതായത് മോന് ഭയങ്കര ദേഷ്യ, മോൻ ഇതുപോലെ എന്നും അങ്ങ് ദേഷ്യവും അങ്ങ് അച്ഛനടുത്ത് കാണിക്കത്തില്ല, അമ്മയെടുത്ത് കാണിക്കും. കാരണം അച്ഛനടുത്ത് കാണിച്ചാൽ അച്ഛൻ്റെ താഴെ അടിക്കുന്ന അറിയാന്നുണ്ട്, അച്ഛനോട് കാണിക്കത്തില്ല. അപ്പം അമ്മ എടുത്ത് ഇങ്ങനെ സ്നേഹം, ഇങ്ങനെ ഭയങ്കര ദേഷ്യം ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഇവൻ ഇങ്ങനെ കുറ്റബോധത്തോടെ ഇരിക്കുമ്പോൾ അച്ഛൻ എന്താ മോനെ. അപ്പം പറയാം, അച്ഛൻ അന്നേരത്തെ ആ ദേഷ്യത്തിനുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് അമ്മയെടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു എന്നൊക്കെ അന്നേരം പറഞ്ഞു. ഓ സാറില്ല മോനെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവനൊരു പലക കൊടുത്തു, പലകയും ഒരാണിയും കുറച്ച് ആണിയും ഒരു ചുറ്റിലും കൊടുത്തു. കഥ
0: കേട്ടിട്ടുണ്ടോ?
1: അപ്പൊ ഇതേപോലെ ഇങ്ങനെ കൊടുത്തിട്ട് പറയാം, ഇനി നിനക്ക് ദേഷ്യം വരുമ്പോൾ ഇതിനകത്ത് ഓരോ ആണി വീതം തറയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അവന് എല്ലാ ദിവസവും ഓരോ ആണി വീതമൊക്കെ തറച്ച്, എന്നിട്ട് ഇവന് ആണി അടിച്ചിട്ട് ഇവന് കൈ ധരിക്കുന്നുണ്ട്, കാരണം ഇനി ദേഷ്യം വരുന്നുണ്ട്, ഓരോ ആണിയും കൂടെ അടിക്കാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതിന് അച്ഛൻ പറയുന്ന ഓരോ ആണി വീതം അടിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഇവൻ ഇങ്ങനെ അടിച്ചടിച്ച് ലാസ്റ്റ് ഇവൻ അങ്ങ് കുഴഞ്ഞാണി അടിച്ച്, ലാസ്റ്റ് ഇവൻ ഒരു ദിവസം അച്ഛാ ഇതേപോലെ ഇന്ന് എനിക്ക് ദേഷ്യമൊന്നും വന്നില്ല, അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. പറഞ്ഞു, ഒരു കാര്യം ചെയ്, മക്കൾക്ക് ഇനി ദേഷ്യം ഒന്നും വരാത്തൊരു ദിവസം മോൻ ഓരോ ആണി വീതം പറിക്കാൻ പറഞ്ഞു, ആണിയുടെ ബാക്കിൽ ആണി പറിക്കുന്ന സാധനമുണ്ട് മോൻ പറിച്ചോളാം. അങ്ങനെ ഇവൻ ആണിയല്ല
0: ആ,
1: അപ്പോൾ ഇച്ചിരി പാടാണ്, അടിച്ചു കയറ്റുന്ന രീതിയിലല്ല ഇത് പറയുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതെല്ലാം ആണിയെല്ലാം പറിച്ച് തടി കൊണ്ടുവന്നു കേട്ടോ. ദേഷ്യം ഒന്നും വരാത്ത കുറേ ദിവസങ്ങളുണ്ടായിരുന്നു, അവൻ ആണിയെല്ലാം പറിച്ചു. അങ്ങനെ ഇവൻ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കിനും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, മോനെ ഇതിനെ ഈ തടിക്കത് നോക്കി ഞാൻ തന്നോണൊക്കെ വന്ന് ഉപ്പേരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറ അല്ല, ഇതിനകത്ത് കുറേ ഹോളുണ്ട് അച്ഛൻ പറഞ്ഞു. അപ്പം അത് മോന് മാറ്റാ വെക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറയില്ല ആ, ഇതേപോലെയാണ് മോൻ ദേഷ്യപ്പെടുന്നതുപോലെ അതേ കണക്കാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവിടെ മനസ്സിൽ ഇതേപോലൊക്കെ ഓരോരോ പാടുകൾ വീഴുന്നുണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അല്ലെ മനസ്സിലായോ?
0: ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എപ്പോഴും പറയാം, പല കാര്യങ്ങളും നമുക്ക് മറന്നു എന്ന് നടിക്കാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അൽഷിമാസ് വല്ല പറഞ്ഞു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോ സോറി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുടെ മനസ്സിലൊരു എന്താണ് ആശ്വാസം ഉണ്ടാകും. അതല്ലാണ്ട് നമുക്ക് ഈ ചിലപ്പോ ഉണ്ടായിരിക്കില്ലേ, എന്താണ് അവരെന്താണ് എന്താ അടുത്ത് ആ ഒരു സോറി അക്സെപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞല്ലോ എന്നുള്ള ഒരു ആശ്വാസം മാത്രമേ കാണത്തുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു മുറിവ് എപ്പോഴും എല്ലാവരെയും മനസ്സിൽ കാണും, അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക.
1: ആരെയും വേദനിപ്പിക്കാതിരിക്കുക. എനിക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറയല് അത് സംഭവം ഒന്നും വിശദീകരിക്കുന്നില്ല, പക്ഷെ ഇതുപോലൊക്കെ ഞാൻ അടിപൊളി ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നൊരു ദിവസമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം ഇതേപോലെ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ അവൻ്റെ ഇത് വെച്ച് നോക്കുവാണെന്ന് ചോദിച്ചാൽ ഓക്കെ അവൻ ചെയ്ത് ശരിയായിരിക്കുക. കാരണം ഞാൻ അവനെ കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഞാൻ ആടെ കൂടെ ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി. അപ്പോൾ ഇപ്പം കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കുറേ ഷൗട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ കാരണം എൻ്റെ ഈ ഇന്നത്തെ ഒരു ദിവസം മൊത്തം പോയി. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ഞാനും അവൻ്റെ അടുത്ത് ചൂടായി. അപ്പോൾ രണ്ടുപേർക്കും അവർ വിഷമമായി. പിന്നെ രണ്ടുപേരും ഓക്കെ പൊട്ടളി.
0: പിന്നെ വേറൊരു കാര്യമാണ്, നമ്മള് ഈ ഷൗട്ട് ചെയ്യുന്നവർക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ, അവർക്ക് വിഷമമില്ല എന്നൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. ശരിക്കും പറഞ്ഞപ്പോ നിതിൻ ചേട്ടൻ പറഞ്ഞില്ലേ, നിതിൻ ചേട്ടനോട് ഷൗട്ട് ചെയ്തൊരു വ്യക്തി, ആ ഒരു വ്യക്തിക്ക് ആ ഒരു ദേഷ്യം ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പം ഈ ചേട്ടൻ പറഞ്ഞ വാക്കിരുന്ന് മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് വിങ്ങാറുണ്ടായിരിക്കും അല്ലേ? അല്ലേ? അങ്ങനെ ആ ഒരു വിങ്ങലായിരിക്കും ചേട്ടൻ അത് അങ്ങ് വിട്ടു കളയും.
1: ഓ, നമ്മള് ഇവിടെ നമുക്ക് ബുഷറ ഇതവണക്ക് രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്
0: പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയാണ്. ആരുടെ പേരെന്താണ്?
1: ബുഷറ.
0: ബുഷറ, നല്ല വെറൈറ്റി പേരാണല്ലോ.
1: അയ്യോ, ബുഷറ അല്ല, ബിനുഷ, സോറി, ഫോണാങ്ങി ബിനുഷ.
0: ബിനുഷ എന്നാണ് പേര്.
1: ബിനുഷ. അതേപോലെ തന്നെ ഓണാട്ടുകാരെങ്കിലും ഓണാട്ടുകാരെ പാസഞ്ചറിലും ഈ ടോപ്പിക് തന്നെയായിരുന്നു പറയുന്നു.
0: ആണോ? നമ്മളത് അറിഞ്ഞില്ലല്ലോ.
1: ഇനി നമ്മളൊരു മ്യൂച്വൽ
0: അണ്ടർസ്റ്റാൻഡിംഗ്. അതുകൊണ്ട് ഇന്ന് കോൾസ് കുറവായിരിക്കട്ടെ.
1: സോറി ബിനുഷ, ബിനുഷ എന്നല്ലേ ഞാൻ എന്റെ ഇത് മാത്രം നോട്ടിഫിക്കേഷൻ മാത്രമേ കണ്ടുവരുന്നുള്ളൂ.
0: ബിനുഷയ്ക്കും ഞങ്ങൾ രണ്ടുപേരെയും
1: ഗുഡ് മോർണിംഗ്, നല്ലൊരു പ്രഭാതം,
0: നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: സന്തോഷത്തോടെ കൂടെ ഇങ്ങനെ പോട്ടെ ഈ ഒരു ദിവസം. ഇനി വേറെ ദിവസങ്ങളെല്ലാം അടിപൊളിയായിട്ട് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഞങ്ങളൊന്ന് മെഴുകയാണ്
0: പറയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെന്താണ്, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡിൽ ദേഷ്യപ്പെടുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥയുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ചേട്ടനിപ്പോ പറഞ്ഞു, നീ ആ ഒരു എന്റെ ദിവസത്തെ ആ ഒരു സന്തോഷം മുഴുവൻ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് അവിടെ അങ്ങ് തീരും. മറ്റേ പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ അത് കിടന്നിങ്ങനെ അലട്ടി അലട്ടി അവർക്കുണ്ടാവുന്ന ഒരു മാനസിക സംഘർഷം അത് ഭയങ്കര വലുതായിരിക്കും ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഈ സന്തോഷം കളഞ്ഞ ദേഷ്യപ്പെടുന്ന വ്യക്തിയെക്കാട്ടില് ദേഷ്യപ്പെടുന്ന ഏറ്റു വാങ്ങിയ വ്യക്തിയെക്കാട്ടില് എന്താണ് വേദനയായിരിക്കും നമ്മളോട് ദേഷ്യപ്പെടുന്ന വ്യക്തിക്ക് എപ്പോഴും ഉണ്ടാവുന്നത്.
1: ഉണ്ടാവും പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു.
0: അങ്ങനെ ആ ഒരു റിഗ്രറ്റിൽ കഴിയുന്ന ഒരു അവസ്ഥ, നമ്മൾ ചെയ്തു പോയ തെറ്റുകളിൽ ഇങ്ങനെ കിടന്ന് നീറുനീറി കഴിയുന്ന
1: ഏറ്റുപറച്ചിലുകൾ
0: അല്ലേ, ആ ഒരു ഏറ്റുപറഞ്ഞാലും ആ ഒരു ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ഇങ്ങനെ നീറുനീറി കഴിയേണ്ട ഒരു അവസ്ഥ, അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് പിന്നെ സോറിയുടെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പക്ഷെ ദേ ഒരു പാട്ടിനുള്ള സമയമായിരിക്കാണ്.
1: ഓക്കെ, നിങ്ങൾ പോയി പാട്ട് കേട്ട് വരൂ, പാട്ട് കേട്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു വരും, അപ്പൊ തന്നെ വേറെ നമുക്ക് അടിപൊളി വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം.
0: അതെ അതെ, നമുക്ക് ഓണാട്ടയറിൽ എടുത്തെങ്കിൽ നമുക്ക് ഇങ്ങനെ വാചാലമായി സംസാരിക്കാൻ ഇഷ്ടം പോലെ ടോപ്പിക് ഉണ്ട്, അപ്പൊ നമുക്ക് വേറെ ടോപ്പിക്ക് പോകാം അല്ലേ.
1: ഓക്കെ, വേറെ ടോപ്പിക്ക് പോകാം.
0: ഓക്കെ.

0: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ ബില്ലൊന്ന് നോക്കിയേ.
4: എന്തുവടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
5: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
7: എയർ കണ്ടീഷൻ കെ ജി റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
6: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
8: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
9: Yes, again back to the radio 91.2 Saturday special greetings ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അപ്പോൾ ഈ രാവിലെ നിങ്ങൾക്കൊപ്പം കൂടെ തന്നെ ചായക്കൊപ്പം കുറച്ച് മധുരമായ വിശേഷങ്ങൾ, മധുരമായിട്ടുള്ള വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മൾ ആദ്യമേ പറഞ്ഞത് സോറി എന്ന ടോപ്പിക് ആയിരുന്നു, അതിൽ നിന്ന് നമ്മൾ
10: ഞങ്ങളൊരു സോറി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ടോപ്പിക്ക് മാറ്റി.
9: നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചു. നമ്മൾ എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് വാക്ക് മാറ്റി എന്ന് പറയുന്ന പോലെ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നിന്നും വ്യതിചലിച്ചു. അപ്പോൾ അതെന്തായാലും ഓണാട്ടുകാരെ പറഞ്ഞതുകൊണ്ട് ഇനി നമ്മളോട് വിളിച്ച് പറയാനൊന്നും ആർക്കും കാണത്തില്ല. അതുകൊണ്ട് വ്യതിചലിച്ച് നമ്മൾ എവിടേക്ക് പോയി? ദേഷ്യത്തിലേക്ക് പോയി.
10: ദേഷ്യം,
9: ദേഷ്യം, വാശി, ഇതിലേക്കൊക്കെ പോയിരിക്കുകയാണ്. ഈ ഒരു ദേഷ്യം, വാശി ഇതൊക്കെ മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ടോ? ദേഷ്യം മൂലം നിങ്ങൾക്ക് എന്തെല്ലാം അബദ്ധങ്ങളാണ് പറ്റിയിട്ടുള്ളത്? അപ്പോ ആ ഒരു കാര്യം അതിലൂടെ നമുക്ക് സോറി പറയണമെങ്കിൽ വേണമെങ്കിൽ
10: പറയാം.
9: ടോപ്പിക്കിനെ
10: വിട്ടുപിടിച്ചിട്ടുള്ള
9: മഴയുടെ കൂട്ടത്തിൽ ചീരയും കൂടെ നനഞ്ഞോട്ടെ.
10: അപ്പൊ
9: നമ്മളിപ്പോഴും പറയാൻ പോകുന്നത് ദേഷ്യം മൂലം നമുക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ. ഏറ്റവും വലിയൊരു വല്ലാത്തൊരു വികാരം തന്നെയാണ് ദേഷ്യം. ശരിക്കും പറഞ്ഞല്ലേ, പ്രണയത്തെക്കാട്ടി വലിയൊരു വികാരമാണ് ദേഷ്യം.
10: പ്രണയം നഷ്ടമാകാൻ ഈ ദേഷ്യം കാരണമാണ് കേട്ടോ.
9: അതാണ് പറഞ്ഞത്, പല പ്രണയങ്ങളും നഷ്ടമാകുന്നത് എന്താണ്, ദേഷ്യം മൂലമാണല്ലേ, നമ്മളുടെ വാശി മൂലമാണ്.
10: എന്താ പറയുമ്പോ ഒരു വിഷമം,
9: എനിക്ക് വിഷമില്ല. അതൊക്കെ നമുക്ക് അങ്ങനെ പല പ്രണയങ്ങൾ മീൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ദേഷ്യം മൂലം നഷ്ടമാകാം. നമ്മള് കുറെ അധികം വർഷങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ പല കാര്യങ്ങളും ഒറ്റ നിമിഷത്തെ ദേഷ്യം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു
10: വീഴും,
9: തച്ചുടയും, ഇന്ന് അങ്ങ് ഉടയ്ക്കാമോ, തച്ചുടഞ്ഞു വീഴും. അപ്പോ അതുപോലെ തന്നെ നിങ്ങൾക്ക്
10: അതുപോലെ പല ഓഫീസുകളിലെ ഇപ്പം സീനിയർ ആയിട്ടുള്ള ഒരു ആള് ഇപ്പം തന്റെ ജൂനിയറിന്റെ വഴക്ക് പറയുമ്പോ അയാൾ വന്ന് അയാളൊക്കെ ജൂനിയറിന്റെ ഒരു വഴക്ക് അങ്ങനെ അത് കണ്ടിട്ടുണ്ടോ? അടുത്തെനിക്ക് എന്ന്
9: പറയാമെങ്കിൽ ദേഷ്യം വരുമ്പോ നമ്മള്
10: കാരണം നമുക്ക് താഴെയുള്ള ഒരാളിൽ നിന്ന് നമുക്ക് ദേഷ്യം കാണിക്കാൻ പോകത്തുള്ളൂ. അപ്പം സീനിയർ ആയിട്ടൊരാൾ നമ്മുടെ അടുത്ത് വഴക്ക് പറയുമ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് തിരിച്ചങ്ങോട്ട് പ്രതീക്ഷിക്കത്തില്ല എന്തായാലും. അപ്പൊ നമ്മുടെ താഴെയുള്ള ആരാണോ അപ്പൊ അയാളുടെ നമ്മൾ
9: ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഒരു അനുഭവം കാണാം. നമ്മുടെ എച്ചമ്മൊക്കെ ടീച്ചേഴ്സിനെ വഴക്ക് പറയും, ക്ലാസ് ടീച്ചേഴ്സിനെ വഴക്ക് പറയുമ്പോ ടീച്ചേഴ്സ് വന്നിട്ട് നമ്മുടെ കുട്ടികളെ ഒന്നടക്കം അന്ന് എണ്ണിപ്പച്ച് നിർത്തുന്നു, മറ്റേ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയ ഒരു അവസ്ഥയായിരിക്കും. നമുക്ക് ശ്വാസം വിടാനും പറ്റത്തില്ല, ഒരുമാതിരിയുള്ള നെഞ്ചിടിപ്പൊക്കെ കേൾക്കും, അത്രയും സൈലൻസ് ആയിരിക്കും ക്ലാസ്സിലെ മൊത്തത്തിൽ വന്ന് ദേഷ്യപ്പെടുന്ന പോലെ അല്ലയോ. അങ്ങനെ കാര്യം, പിന്നെ ദേഷ്യം വരുമ്പോ സ്റ്റാറ്റസ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെ,
10: അങ്ങനെ കണ്ടോ?
9: പിന്നെ അതായത്
10: ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് ഇടുന്ന ഞാൻ
9: കണ്ടിട്ടുണ്ട്. സങ്കടം വരുമ്പോ സ്റ്റാറ്റസ് ഇടുന്ന ഒരു കൂട്ടറുണ്ട്, ദേഷ്യം വരുമ്പോ സ്റ്റാറ്റസ് ഇടുന്ന ഒരു കൂട്ടറുണ്ട്.
10: ഇത് ഫേസ്ബുക്കിനാണോ അല്ല വാട്സാപ്പിലാണോ?
9: വാട്സപ്പിലോ ഇൻസ്റ്റാ ഓർ ഫേസ്ബുക്ക് സ്റ്റാറ്റസോ എന്താണ് സ്റ്റോറി, അങ്ങനെ നമുക്ക് ഇതുപോലെ സംഭവങ്ങളൊക്കെ ഇടുന്ന ആളുകളുണ്ട്. അതായത് അവരെ ഇപ്പൊ കുത്തി പറഞ്ഞോണ്ട് ഞാൻ ഇടാറുണ്ടായിരുന്നു കുറച്ച് നാള് മുന്നേ, പണ്ടൊക്കെ ഇടാറുണ്ട്.
10: അങ്ങനെയല്ല,
9: നമുക്ക് ആദ്യമായിട്ടൊക്കെ വാട്സ്ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാനൊക്കെ ട്രെയിൻ പോലെ സ്റ്റാറ്റസ് ഇട്ട ഒരാളാണ് ആദ്യമായിട്ടൊക്കെ വാട്സ്ആപ്പ് യൂസ് ചെയ്യുന്നത്.
10: അത് ചിലപ്പം ഞാൻ അങ്ങനെ ആയിരിക്കാം കേട്ടോ.
9: ആ ഒരു സമയത്ത് ഞാൻ ഇതുവരെ എനിക്ക് ആർക്കെങ്കിലും കുത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പില് അതിനനുസരിച്ച് ഏതെങ്കിലും അന്ന് ഷെയർ ചാറ്റിൽ നിന്നൊക്കെയാണ് വീഡിയോസ് എടുക്കുന്നത്. ഇങ്ങനെ എടുത്തിട്ട് ആ കുറിക്ക് കൊള്ളുന്നവരറിഞ്ഞു ഇട്ടിട്ട് ഇടുവായിരുന്നു. അന്നൊക്കെ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ, നമുക്ക് ഹൈഡ് ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു സ്റ്റാറ്റസ്,
10: എല്ലാരും കാണുന്നില്ല,
9: എല്ലാരും ഇടുവായിരുന്നു. എന്റെ അടുത്ത് വന്നിട്ട് എല്ലാരും ചോദിച്ചോണ്ട്
10: വരുന്നത് അങ്ങനൊക്കെ
9: പറഞ്ഞു ഇടുവായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് സ്റ്റാറ്റസ് ഹൈഡ് ചെയ്യാനൊക്കെ പഠിച്ചത് കൊണ്ട് അത് പഠിച്ച അന്ന് മുതല് ആർക്കാണോ കൊള്ളേണ്ടത് അവരെ മാത്രം എടുത്ത്.
10: ടെക്നോളജിയുടെ ഒരു വരവ് മൂലം പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്.
9: ഞാനിപ്പോഴും പണ്ടത്തെ പണ്ടാണെങ്കിൽ നല്ലോണം ഇടുവായിരുന്നു, പക്ഷെ ഇപ്പൊ ആണെങ്കിൽ
10: ഇവിടുത്തെ തിരക്ക് കാരണം ഐശ്വര്യ പിൻവാങ്ങിയിരിക്കുകയാണ്.
9: തിരക്ക് കാരണം ഒന്നും അല്ല, നമുക്ക് എന്താണ് ഇൻഡയറക്ട്ലി ഞാൻ ഇടാറുണ്ട്. പണ്ടത്തെ അത്ര നമ്മള് എന്താ വല്ല ഇതാവുന്നില്ല, ഡയറക്റ്റ് പറയാതെ ഇപ്പോഴും കൊടുക്കേണ്ടവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞത് അത് ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞാല്. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ദേഷ്യം വരുമ്പോ സ്റ്റാറ്റസ് ഇടാറുണ്ടോ? ചേട്ടൻ ഇടാറുണ്ടോ?
10: ഞാൻ ഇടാറില്ല.
9: ഇല്ല, ചേട്ടൻ ഭയങ്കര തീയ
10: ദേഷ്യമൊക്കെ വരാറുണ്ട്, പക്ഷെ നമ്മളങ്ങനെ വരും. ഞാൻ കടിച്ചമർത്ത്
9: അല്ല കേട്ടോ, ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഒന്ന് കുറച്ചു നേരം പൊക്കാം. ചേട്ടൻ ഭയങ്കര ശാന്തശീലനും കുലീനും
10: അഭിനയല്ലേ,
9: എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്താണ്, കുറച്ച് ആലോചിച്ച് പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട്.
10: അതിങ്ങനെ ഇങ്ങനെ ലോഡായി വരാൻ വേണ്ടി അങ്ങനെ കറങ്ങിയിരിക്കുക, അതാണ് ആലോചിക്കുന്നത്.
9: അത് കത്താൻ എന്ത് പറയണമെന്ന് ഇങ്ങനെ കത്തിക്കാൻ വേണ്ടിയിരിക്കുകയാണോ?
10: അതെ.
9: അതാണോ വേറെ എന്തെങ്കിലും ആലോചിച്ചിരുന്നു പോകുന്നതാണോ?
10: അതെ. അതാ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ലോഡ്
9: ആയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ മറ്റേ സൈക്കാണെന്തോ അപ്പൊ പറയത്തില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇതിനെല്ലാം.
10: അതല്ല, പലപ്പോഴും അങ്ങനെ അങ്ങനെ വരാണ്ട് കേട്ടോ. ഇപ്പൊ ഒരാൾ ഇപ്പൊ എന്റെ ഭയങ്കരമായിട്ട് ദേഷിക്കുക, എനിക്ക് അന്നേരം ഒന്നും ഇട്ടാ ഞാൻ സ്റ്റക്ക് അടിയിൽ നിൽക്കും. കുറച്ച് കഴിഞ്ഞിട്ട് എവിടെയിലേക്ക് പോയി ഇരിക്കുമ്പോൾ അതിനുള്ള മറുപടി ഇങ്ങനെ തലയിൽ ചോദിക്കും. പലർക്കും അങ്ങനെ വരാറുണ്ട്. നല്ല അടിപൊളി അടിപൊളി ഡയലോഗ് അന്നേരം വരും, ഇങ്ങനെ ഇത് വെച്ച് അങ്ങോട്ട് കാച്ചണ്ടായിരുന്നു നമുക്ക് അന്നേരം തോന്നുന്നു.
9: എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ വല്ലാണ്ട് ഓർക്കുന്നത് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ പന്തളം NSS കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് പന്തളം ടു ചാരുമൂട് താമരക്കുളമാണ് അങ്ങനെ ഇറങ്ങാം. അപ്പൊ ചാരുമൂട് വരുമ്പോ 5 രൂപ നമുക്കെന്ന് കൊടുത്താൽ മതി. അപ്പൊ ചിലപ്പോഴൊക്കെ ഇവര് എന്താ, നമുക്ക് ഇതില്ലെങ്കിൽ എന്താണ്, നമ്മള് ചില്ലറ പൈസ തന്നെ കൊടുത്തില്ലെങ്കിൽ ഇവര് ദേഷ്യപ്പെടും. ആ സമയത്ത് എന്നെ ഒരു വട്ടം അങ്ങ് നാളം കെടുത്തി ഭയങ്കരമായിട്ട് അങ്ങ് സംസാരിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ അന്ന് കോളേജിലെ പിള്ളേരൊക്കെ ഫുൾ ബസ്സില്, ആ ഒരു സമയം ഫുൾ ബസ്സിൽ പിള്ളേർ മാത്രമല്ല ഉള്ളത്, എനിക്കാണെങ്കിൽ ഇങ്ങനെ രണ്ട് പറയാനായിട്ട് അങ്ങ് വയ്യാട്ടോ. പക്ഷെ നമുക്ക് പറയാൻ തോന്നുന്നില്ല, മനസ്സിൽ ഇങ്ങനെ ഒരുമാതിരി പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും, അങ്ങനെ പറയണോ വേണ്ട എന്നൊക്കെ വെച്ച്. പക്ഷെ ഞാൻ അവിടെ നിങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ബാത്റൂമിൽ വന്നതിന് ശേഷമാണ് എന്റെ ഏറ്റവും വലിയ ബാത്റൂമിൽ വന്നതിന് ശേഷം അവിടെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ എന്തായിരുന്നു? എനിക്കങ്ങ് ഭയങ്കര എന്തോ അങ്ങ് എന്തോ വിതുമ്പി ഇങ്ങനെ വരുക, എന്താ അയാൾ രണ്ടെണ്ണം എന്താടി നീ പറയാനും പറഞ്ഞായിരുന്നു. എനിക്ക് ഇപ്പൊ ഇങ്ങനെ മനസ്സിന് എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരാളുടെ അടുത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർന്ന എനിക്ക് അവിടെ തീർന്ന ഞാൻ പിന്നെ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കത്തില്ല. പറഞ്ഞു തീരാതെ അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ആക്ട് ചെയ്ത് നിൽക്കാൻ അറിയത്തില്ല, ഇല്ല ചിരിച്ചോണ്ട് കഴുത്തിറക്കാന്ന് പറഞ്ഞ സംഭവം എനിക്കറിയില്ല. അറക്കും, പക്ഷെ എന്താണ് ദേഷ്യപ്പെട്ടോണ്ട് കഴുത്തിറക്കാറുണ്ട്, പക്ഷെ ചിരിച്ചോണ്ട് കഴുത്തിറക്കുന്നത് എനിക്ക് പറ്റിയ പണിയില്ല.
10: ഇതുപോലെ ബസിന്റെ കാര്യം പറഞ്ഞില്ലേ, എന്താണ് എസ്റ്റി എന്നില്ലെന്ന്. അപ്പൊ ഈ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് ഇതോണക്കൊരു സംഭവം നടന്നു. അത് പറഞ്ഞാൽ നേഴ്സിംഗിന്റെ ഇതോണക്ക് നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് അവർക്ക് ട്രെയിനിങ് ഉണ്ട്, അവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ടാണ് ഈ ട്രെയിനിങ്ങും, അതായത് ക്ലാസ് തന്നെ സംഭവം. അപ്പൊ ഇപ്പം അവർക്ക് ഈ വെക്കേഷൻ ഒന്നും അവർക്കില്ലല്ലോ. ഇപ്പൊ വെക്കേഷൻ ആണല്ലോ, അതൊന്നും അവർക്കില്ല. അപ്പൊ എസ് ടി കൊടുക്കത്തില്ലെന്നും പറഞ്ഞ് ഒരു കണ്ടക്ടർ ഒരു കൊച്ചിൻ്റെ അടുത്ത് അതിന്റെ മോശമായിട്ട് പെരുമാറി, അതെന്ന് പറയാൻ എന്തോ ഡീന്നോ എന്തോ വിളിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ കുഴപ്പമായിരുന്നു അവിടെ ശരിക്കും. ഇപ്പം ഈ ഇങ്ങനെ പെരുമാറിയ ആ ഒരു കണ്ടക്ടർ, അയാളും പഠിച്ച ഒരു ആളാണ്, അയാൾ സ്കൂളിൽ പോയാണ്, അയാളും ബസ്സിലായിരിക്കും പോയിരിക്കുന്നത് അല്ലേ. അപ്പൊ അന്ന്
9: ഇത് ഈ പറഞ്ഞപ്പോഴാണ് ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ ഒരു കാഴ്ച ഉണ്ടെന്നും മറ്റേ ഫസ്റ്റ് ലേണിങ്സ് എടുക്കുന്ന വണ്ടിയാണ്, പതുക്കെ പതുക്കെ വിറച്ച് വിറച്ചാണ് ആ കാർ ഓടിച്ചു വരുന്നത്. അപ്പൊ വേറൊരാൾ സ്പീഡിൽ ഇങ്ങനെ വന്നൊരു പുള്ളി ഇവരുടെ അടുത്തൂടെ പാസ് ചെയ്ത് പോയപ്പോ വളരെ പതുക്കെ പോകുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ദൈവമേ എന്താണ് ഈ പുള്ളിയെ, ശരിക്കും പറഞ്ഞാൽ ആ പുള്ളി ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ നോക്കി, എന്നിട്ട് അവരങ്ങ് വിറച്ചു. അപ്പൊ ആ പുള്ളി അവിടെ നിന്ന് തലയിട്ടിട്ട് പറഞ്ഞു സാരയില്ല സാരയില്ല എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ പുള്ളി അവിടെ അവരുടെ അടുത്ത് നിന്ന് പാസ് ചെയ്ത് പോയതൊക്കെ വളരെ പതുക്കെ, എന്നിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ തീയായിട്ട് പോയി.
10: കാരണം അയാള് ആ ഒരു ഇതിൽ കടന്നു പോയ ഒരു വ്യക്തിയായിരിക്കും. ഞാനും അങ്ങനെ ആയിരിക്കും കേട്ടോ. കാരണം ഇപ്പൊ ഒരു വണ്ടി ഓടിച്ച് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ മാക്സിമം പുറകെ തന്നെ അടിക്കും, പുറകെ തന്നെ നിൽക്കും, ഫോൺ അടിക്കാനേ പോകില്ല. കാരണം എനിക്കറിയാം നമ്മൾ അതിനകത്തിരുന്ന് വിറയ്ക്കുമായിരിക്കും.
9: പക്ഷെ ചില ആളുകളുണ്ട് ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഗേൾസ് വണ്ടി ഓടിച്ച് പോകുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചില ബോയ്സ് ഒക്കെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോ പുറകെ കൂടെ വന്നിട്ട് എന്താണ് ഇല്ലേ കരയുന്ന പോലെ എന്തോ അങ്ങനെ എനിക്ക് ഒച്ച ഉണ്ടാക്കാറില്ല, അങ്ങനെ ഒച്ച ഉണ്ടാക്ക പിന്നെ അവിടെ ഇങ്ങനെ ഒരിക്കൽ ഒച്ച ഉണ്ടാക്കുക. അപ്പൊ നമ്മള് പേടിച്ചു, നമ്മളിത് എവിടുന്നോ ഈ സംഭവം വരും, നമ്മളിങ്ങനെ എന്തെങ്കിലും ഓടിച്ചോണ്ടിരിക്കുമ്പോ വലിയ സ്പീഡിലായിരിക്കുമല്ലോ പോവുക, അങ്ങനെയൊക്കെ ഒരൊറ്റ പോകും. നമ്മളിങ്ങനെ ആക്കിക്കൊണ്ട് പോകുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ അത് ആൺകുട്ടികൾ മാത്രമല്ല കേട്ടോ, പെൺകുട്ടികൾ ഇതുപോലെ വന്നിട്ട് ചില അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ ഇതുവരെ നമ്മളെ ഇതുപോലെ
10: എനിക്ക്
9: ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പുറകെ വന്നിട്ട് ചില ആണുങ്ങൾ വന്നിട്ട് ഇതുപോലെ വന്നിട്ട് കളിയാക്കിക്കൊണ്ട് പോകുക, എന്നിട്ട് നമ്മള് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് എന്താ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് നമ്മള് എന്താ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നതാണ് അവരൊന്നുകൂടെ പാനിക് ആക്കാൻ നോക്കുന്ന ഒരു കൂട്ടർ.
10: ഞാൻ നടന്നു പോയപ്പോ തന്നെ ഞാൻ പേടിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു സ്ഥലത്തോട്ട് പോകുന്നൊരു വഴിയുണ്ട്. അവിടെ അങ്ങനെ വൈകുന്നേരം ആ സമയത്തൊന്നും ആദ്യം ആൾക്കാർ വരും, എന്നാലും ഇച്ചിരി ഒറ്റപ്പെട്ട വിജനമായിട്ടുള്ള സ്ഥലം, ലൈറ്റൊക്കെ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ എന്തോ ആലോചന ഇങ്ങനെ നടന്നു പോകാം. എന്നാലും എൻ്റെ ഒരു കൂട്ടുകാരൻ പുറകെ കൂടെ ബൈക്കിന് അകത്ത് വന്നിട്ട് ഒരു വിളിയോ ഞാനവിടെ കിടന്ന് വിറച്ച് അനുഭവം ഞാൻ മറന്നല്ല അവൻ മറക്കത്തില്ല കേട്ടോ. കാരണം ഞാൻ ആ രീതി അവന് തിരിച്ചു
9: കൊടുത്തിട്ടുണ്ട്.
10: പിന്നെ ഞാൻ പേടിച്ചു പോയി, ശരിക്കും ഞാൻ പേടിച്ചു പോയി.
9: നമ്മളത് പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ദേഷ്യത്തിന്റെ കാര്യം പറഞ്ഞല്ലേ, ദേഷ്യം മൂലം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമാവാറുണ്ട്. അപ്പൊ ഈ നമുക്ക് ഒരാളുടെ അടുത്തൊരു ദേഷ്യം വരികയാണ്, ചില ആളുകളുണ്ട് വലിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന, ഈ പറഞ്ഞ പോലെ അത്രയും അവരങ്ങ് സഹിച്ച് സഹിച്ച് ഇരുന്നതിന് ശേഷം ലാസ്റ്റ് ഒരു പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ദേഷ്യപ്പെടുന്നവരൊക്കെ പലതരത്തിലുണ്ട്. ചിലവര് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യമായിരിക്കും അവർക്ക്, ചായക്കും മധുരം കുറഞ്ഞു, അല്ലെങ്കിൽ ഉറുമ്പ് കടിച്ചാലും അതിൻ്റെ അടുത്ത് വരെ ദേഷ്യം കാണിക്കുന്ന, അല്ലെങ്കിൽ അതിനും മറ്റുള്ളവരുടെ അടുത്ത് പോയി ദേഷ്യപ്പെടുന്ന, അല്ലെങ്കിൽ എന്തിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, അങ്ങനെ കുറ്റപ്പെടുത്തി എന്താണ് സുഖം കണ്ടെത്തുന്ന കുറെ അധികം ആൾക്കാർ. ചില ആൾക്കാർ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രതികരിക്കുന്നത്, ചിലവരുണ്ട് എല്ലാം സഹിച്ച് സഹിച്ച് സഹിച്ച് സഹിച്ച് എന്നിട്ട് ഒറ്റ ഒരു പൊട്ടിത്തെറിയായിരിക്കും, അതിലെല്ലാം അങ്ങ് തീരും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരാളുടെ അടുത്ത് ഒരു ദേഷ്യം തോന്നും, ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് ഒരു ദേഷ്യം തോന്നണമെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയായിരിക്കും ഇല്ലാതാക്കേണ്ടത്?
10: അങ്ങനെ ഇല്ലാതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ എന്താണ്
9: കൺട്രോൾ ചെയ്യേണ്ടത്? മീൻസ് നമുക്ക് പല ദേഷ്യം വരുന്ന സമയത്തും എന്താണ് ഒരുപാട് സങ്കടമുള്ള സമയത്തും ദേഷ്യം ഒരുപാട് വിഷമമുള്ള സമയത്തും നമ്മൾ ഒരു തീരുമാനം എടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അതുപോലെ ഈ കള്ളു കുടിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്താണ് ഉള്ളത്, അങ്ങനെയല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ നമ്മള് കള്ളു കുടിക്കുന്ന സമയത്ത് ചില ആളുകളൊക്കെ പറയുന്നത് അവരുടെ ഉള്ളിലുള്ള കാര്യമായിരിക്കും ആ ഒരു സമയത്ത് പുറത്ത് വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എനിക്ക് സത്യമാണ്.
10: ഐശ്വര്യ ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചില്ല, അതായത് ഇപ്പൊ നമുക്കൊരു ദേഷ്യം വരുമ്പോ എങ്ങനെയാണ് നമ്മൾ അത് കൺട്രോൾ ചെയ്യുന്നത്? ശരിക്കും നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളായിട്ട് ചിന്തിച്ചാ മതി. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാള് മോശമായിട്ട് പെരുമാറുമ്പോ നമുക്ക് എങ്ങനെ തോന്നും? ഇപ്പൊ ഐശ്വര്യടുത്ത് ഞാൻ ദേഷ്യ, അപ്പൊ ഐശ്വര്യക്ക് എങ്ങനെയായിരിക്കും? ഭയങ്കര ഓ ഭയങ്കര ഇതായിട്ടില്ലേ, വിഷം വരത്തില്ലേ? അത് ഞാൻ മനസ്സിലാക്കിയാ മതി.
9: മനസ്സിലാക്കിക്കഴിഞ്ഞാൽ
10: പകുതി പ്രശ്നം അവിടെ തീരും. പലരും അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബൈക്കിനകത്ത് പോകുന്നു, നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ബൈക്കുകാരൻ നമ്മളാണെന്ന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെന്ന് വിചാരിച്ചാൽ മതി. വലിയ വണ്ടിക്കകത്ത് പോകുന്നൊരു ചെറിയ വണ്ടിയൊക്കെ കാണുമ്പോ ഒരു സൈഡ് കൊടുക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. അങ്ങ് മാറിപ്പോടാ, വലിയ വണ്ടിയാ, നാല് വീരുണ്ട് എനിക്ക് എന്നൊക്കെ വിചാരിക്കും. അപ്പം നമ്മളെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാന്ന് വിചാരിച്ചാൽ മതി, അവിടെ തീരും പ്രശ്നം. അപ്പൊ നമ്മള് അങ്ങോട്ട് ഇടിക്കാനോ അല്ലെങ്കിൽ അയക്കൂടെ ആ എല്ലാരും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ ഇവിടെ തീരുവാ ശരിയെ.
9: സത്യമാണ്, ഞാൻ അല്ലാണ്ട് തമാശക്കുന്നതാണ്, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്കിപ്പോ ഒരു എനിക്കിപ്പോ ചേട്ടന്റെ അടുത്ത് ഒരു ദേഷ്യം തോന്നി, അപ്പൊ ചേട്ടന്റെ അടുത്ത് ഞാൻ സംസാരിക്കാതെ ചേട്ടന്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പ്രശ്നം പകുതി വരെ നമുക്ക് സോൾവ് ആക്കി. പിന്നെന്താണ്,
10: അത് എന്റെ അടുത്ത് തന്നെ പറയണം, എന്തോ പ്രശ്നം പറയണം. ഇപ്പൊ അത് പറയാതെ എങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്? കാരണം
9: ആ സമയത്ത് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്താടാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചോദിക്കാനേ നമുക്ക് തോന്നത്തുള്ളൂ. ആ ഒരു കാര്യം വിശദീകരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ
10: സംസാരിക്കുന്നതായിരിക്കും,
9: കുറ്റപ്പെടുത്തുമായിരിക്കും ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന സമയത്ത്. നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തെറി വിളിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പറയും, ആ ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഒരാളുടെ അടുത്ത് ഒരു ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് ആ കുറച്ച് നേരം ഡിസ്റ്റൻസ് ഇട്ടതിന് ശേഷം ആ ഒരു ദേഷ്യം തണുത്ത് കഴിയുമ്പോൾ സംസാരിക്കുന്നതും ആ ദേഷ്യത്തോട് സംസാരിക്കുന്നതിന്റെ കുറച്ച്.
10: പക്ഷെ എന്റെ അടുത്ത് ഐശ്വര്യക്കുവാണെങ്കിൽ ചൂടാവും കേട്ടോ, കാരണം ഞാൻ മറന്നു ആളാണ്. ഐശ്വര്യയുടെ ദേഷിച്ചാലും ഞാൻ കുറച്ച് കഴിഞ്ഞ് മറന്നു വിട്ട് ഐശ്വര്യ എടുത്തൊന്നും മിണ്ടും. ആ ഞാൻ എനിക്ക് ഭയങ്കര മറയും ഇല്ല, അത്രയ്ക്കില്ല. എന്നാലും സംഭവം ഞാൻ മറന്നു, ഐശ്വര്യയുടെ ദേഷിച്ചായാലും ഞാൻ മറന്നു. പിന്നെ ഞാൻ ഷെഡാ ഞാൻ മിണ്ടത്തില്ല, അങ്ങനെയുണ്ട്. അതെന്ന് പറഞ്ഞാല് എന്റെ ഒരു കൂട്ടുകാരി എന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷിച്ച് എന്ന് പറഞ്ഞാൽ ഇവളെ വിളിക്കാൻ ചെല്ലാന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് മറന്നുപോയി. ഇവിടെ അവിടെ കാത്തിരുന്നു കുറെ നേരം, ഇവിടെ ഈ മേലെന്നെ അവിടെ വിളിക്കരുന്നൊക്കെ പറഞ്ഞിട്ട് ദേഷിച്ച് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ എടുത്തത് ആൻഡ്രോയിഡ് ഈ റീൽ കണ്ടോ എന്ന് ചോദിച്ച്, പിന്നെ ഞാൻ അയക്കൂ ഞാൻ ഇവിടെ മിണ്ടത്തില്ലല്ലോ
9: ചോദിച്ചപ്പോ.
10: അപ്പൊ
9: പെൺകുട്ടികൾ അങ്ങനെയൊന്നും പെട്ടെന്ന് മറക്കാറില്ല കേട്ടോ. നമ്മളെ സംബന്ധിച്ച് ഓർമ്മ വെച്ച കാലം മുതലുണ്ടായ എന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നു, എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. ഓർമ്മ വെച്ച കാലം മുതൽ എന്നെ ഹേർട്ട് ചെയ്ത് എല്ലാവരും എനിക്ക് നല്ല അസലായിട്ട് ഓർമ്മയുണ്ട്, എല്ലാ കാര്യങ്ങളും.
10: അതെനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. പലപ്പോഴും നമ്മളിങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. എന്തെങ്കിലും വഴക്ക്
9: ദേഷ്യപ്പെട്ട വ്യക്തി ഇട്ട ഡ്രസ് ഉൾപ്പെടെ ഓർമ്മയുണ്ട്.
10: ആ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കേട്ടിട്ടുണ്ടല്ലോ ഈ കഥകളൊക്കെ. നമ്മുടെ ജീവിതത്തിൽ നടന്ന
9: പറഞ്ഞ ഡയലോഗ് ഏത് സമയത്ത് പറഞ്ഞു, എപ്പോഴാണ് പറഞ്ഞത്, ഉച്ചക്ക് പറഞ്ഞോ രാത്രി പറഞ്ഞോ എന്താണോ പറഞ്ഞു, അപ്പൊ ഉണ്ടായി മുഖഭാവം ഉൾപ്പെടെ എല്ലാം ഞാൻ ഓർത്തു വെക്കാം. വേറെ എന്ത് പറഞ്ഞാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓടിക്കുന്നു പറഞ്ഞു.
10: അതുപോലെ ശരി, ഇപ്പൊ ആണെങ്കിൽ ഈ മിന്നല് വീടിയൊക്കെ ഇന്നലെ മിന്നലുണ്ടായിരുന്നു വീടിന്റെ അടുത്ത്?
9: ഇല്ല,
10: പക്ഷെ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു
9: കേട്ടോ. ഇന്നലെ പക്ഷെ നല്ല സൂപ്പർ മഴയായിരുന്നു,
10: മഴ ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ ഇതോടൊപ്പം ഭയങ്കര ഇടിയും മിന്നലൊക്കെ ഉണ്ടായി, കറണ്ട് എല്ലാം ഓഫ് ആയിപ്പോയി, കുറെ നേരം കറണ്ട് ഇല്ലായിരുന്നു. അപ്പം ഇനി അങ്ങോട്ട് ഭയങ്കരമായിട്ട് നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അപ്പം എന്താണ്, വീടുകളിൽ ഇരിക്കുന്നവര് മാക്സിമം കുത്തി വിട്ടുകൊണ്ട് ഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ല. പറഞ്ഞുകൂടെ എന്തൊക്കെയാണെന്ന്? അല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ അവർക്ക്? അതുകൊണ്ട് തന്നെ മതിലെ ഭിത്തിയില് മതിലിങ്ങി ഒന്നും പോയി ചാരിയിരിക്കരുത്.
9: തുറസായ സ്ഥലങ്ങളിൽ പോയി ഇരിക്കരുത്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അത് മരങ്ങളുടെ അടിയിൽ പോയി നിൽക്കരുത്. നമുക്കെപ്പോഴും ഈ മിന്നലൊക്കെ വരുന്ന സമയത്ത് പിന്നെന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ ഫോൺ ടി വി ഇതൊക്കെ കുത്തിയിട്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കരുത് ആ ഒരു സമയത്ത്. പിന്നെ മൊബൈൽ ഫോണുകൾ പണ്ടൊക്കെ പറയാറെന്താണ് ഇടിവെട്ടുമ്പോ മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുതെന്ന്. ശരിക്കും പറഞ്ഞാൽ
10: അങ്ങനെ യൂസ് ചെയ്യാം, പക്ഷെ എന്നാലും എന്നിരുന്നാൽ കൂടി നമ്മൾ കുത്തിയിട്ട് യൂസ് ചെയ്യരുത്. കാരണം ഭിത്തിയിലേക്ക് പെട്ടെന്ന് ആകർഷിക്കും മിന്നല്. അതുകൊണ്ട് തന്നെ വെള്ളം ഉപയോഗിച്ച് പാത്രം കഴുകുന്നത് പാത്രം അതുകൊണ്ട് പാത്രം കഴുക. കാരണം വീട്ടിൽ അമ്മ ഇതുകൊണ്ട് മഴ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇറങ്ങിടക്കുന്നതൊക്കെ കാണാം.
9: അത് കൊള്ളാം. മഴയത്ത് കുളിക്കാനാണോ?
10: അല്ല, മഴയത്ത് കുളിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ആശയം എന്തെങ്കിലും കാണും
9: അതെടുക്കാണ്ട്. അത് ഒരിക്കലും നമ്മൾ ഈ ഒരു മഴക്കോള് കാണുന്ന സമയത്ത് നമുക്കറിയാലോ മാനം ഇങ്ങനെ കറുത്ത് വരുന്ന സമയത്തെ പുറത്ത് വല്ല എന്താണ് തുണികളോ ടെറസിന്റെ പുറത്ത് തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് പോയി എടുക്കുക. അതവിടെ കിടന്ന് നനഞ്ഞാലും വേണ്ടിയില്ല നമ്മള് നമ്മുടെ എന്താണ്
10: ജീവനുണ്ടെങ്കിൽ പിന്നെ കഴുകിടാം.
9: കഴുകിയിടാതെ അല്ലെങ്കിൽ പുതിയ തുണി മേടിച്ചിടാം. നമുക്ക് ജീവൻ ഇല്ലെങ്കിൽ അതൊന്നും ഇടാൻ പറ്റത്തില്ല ഗൈസ്. അപ്പൊ നമ്മളിപ്പോ തമാശ രൂപത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
10: ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
9: തുണിയൊന്നും എടുക്കാൻ വെളിയിലോ ടെറസിന്റെ മുകളിലോ ഒന്നും പോകരുത്. നമുക്ക് എന്താണ് അല്ലെങ്കിൽ തന്നെ ഒരു ഇടി വെട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിന്റെ പുറകിലും മിന്നലുണ്ടെന്ന് നമുക്കറിയാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇടി വെട്ടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോ ഞാനിപ്പോ അല്ലെങ്കിൽ എനിക്ക് ഇടിയും മിന്നലൊക്കെ കേൾക്കുമ്പോ പേടിയാണ്, മഴ ഇഷ്ടമാണ്. അപ്പൊ ഞാനിപ്പോഴും കട്ടിലെ കയറി എന്നിട്ട് ബെഡ്ഷീറ്റ് എടുത്ത് തലേ കൂടി ഇട്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കനമഞ്ചിരിയിൽ അത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര പേടിയാണ്
10: മഴ
9: ഇഷ്ടമാണ്, പക്ഷെ ഇടിയും മിന്നലൊക്കെ ഭയങ്കര പേടിയാ. ഞാൻ ഇപ്പൊ ചിന്തിക്കും എന്റെ ദൈവം ഇപ്പൊ ഭൂമി അവസാനിക്കും, ഇത്രയൊക്കെ വളർന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിവുണ്ടായാലും ഞാനിപ്പോ പെട്ടെന്ന് ചിന്തിക്കും, ഓ ഇതിപ്പോ ഇതെല്ലാം കൂടെ തകർന്ന് വീടും എന്താ നടക്കുന്നത്, എനിക്ക് ഭയങ്കര പേടിയാ. പക്ഷെ നമ്മള് വീട്ടില് ഞങ്ങള് നാലുപേരുണ്ടെങ്കില് ഒരു ആശ്വാസമുണ്ട്. അയ്യോ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ തന്നെ എനിക്ക് അത്രയും പേടിയാണ്. കാര്യം വീട്ടിൽ ആരെങ്കിലും ഒരാൾ പുറത്തു പോവുകയാണെങ്കിൽ ഞാൻ ഒരുമാതിരി, ഞങ്ങളുടെ ചേട്ടനപ്പം എന്നോട് പറയും നീ ഭയങ്കര തള്ള വൈബാണെന്ന് പറയാറുണ്ട്. ഞാൻ പറയും തള്ള വൈബ് ആയിക്കോട്ടെ, ഞാൻ എപ്പോഴും പറയാം. അവൻ വണ്ടിയിൽ പോകുമ്പോൾ സ്പീഡിൽ പോകുമ്പോൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമാണ്, വണ്ടിയിൽ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് റോഡ് തെന്നി കിടക്കാറുണ്ട്. ഇന്നലെ കൂടെ ഞാനൊരു റീൽസ് കണ്ടിട്ടേ ഉള്ളൂ അത്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ശരിയാണെന്നില്ല, ഞാൻ അപ്പം ഞങ്ങളുടെ ചേട്ടൻ്റെ ഷെയർ റോഡ് ചെയ്ത് കൊടുത്തു. അപ്പം അവനോട് പറഞ്ഞു നീ തള്ള വൈബാണ്. ഞാൻ പറഞ്ഞു എവിടെ
10: തള്ള വൈബ്, നമ്മളിത് ഓക്കെ, നമ്മള് പ്രശ്നങ്ങളെ നമ്മള് മനസ്സിലാക്കുന്നു. തള്ള വൈബും തന്ത വൈബും
9: അങ്ങനൊരു ടോക്ക് ഉണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു കാര്യത്തില് ഞാൻ തള്ള വൈബ് ആയിക്കോട്ടെ, എനിക്കതിന്
10: ഒരു പ്രശ്നവുമില്ല. നമ്മള് നമ്മുടെ സേഫ്റ്റി നോക്കുന്നത് നല്ലതാണ്. അതായത് സ്പീഡ് കുറച്ച് പോവുക, അത് കാരണം സ്ലിപ്പ് ആയി
9: കിടക്കുകയാണ്. ചിന്തിക്കുന്ന കാര്യം നമുക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോ ഇടയ്ക്ക് ഇരിക്കുമ്പോ എനിക്ക് സ്പീഡ് കൂട്ടാൻ തോന്നുന്നു. ഞാൻ നമുക്കിങ്ങനെ ചില, ഞാൻ പാട്ട് കേട്ടാണ് പോകുന്നത്, പാട്ട് ഹെഡ്സെറ്റ് വെക്കില്ല, അല്ലാതെ ഞാൻ എന്റെ വണ്ടി തന്നെ സെറ്റപ്പ് ഒക്കെ.
10: ഓഹോ, സഞ്ചരിക്കുന്ന ഒരു സൗണ്ട് സിസ്റ്റം.
9: ഞാൻ എന്റെ മൊബൈൽ ഫോണിൽ പാട്ട് സ്പോട്ടിഫൈ ഓൺ ആക്കി ഫ്രണ്ടിലോട്ട്
10: വെക്കാം.
9: എനിക്ക് കേൾക്കും കേട്ടോ, ഞാൻ അത്യാവശ്യം ഒച്ചത്ത് വെക്കാറുണ്ട്. എനിക്ക് കേൾക്കാം, എനിക്ക് ചെവി കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ കേൾക്കാറുണ്ട്, ഞാൻ അങ്ങനെ ഹെഡ്സെറ്റ് വെക്കാറില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ സഞ്ചരിക്കുന്ന ഒരു പാട്ട് പെട്ടി, ഞാനിങ്ങനെ ഞാൻ എന്നെ തന്നെ അങ്ങനെയാണ് ചിന്തിക്കാറ്. അപ്പൊ ഇങ്ങനെ പാട്ട് കേട്ടോണ്ട് പോകുന്ന സമയത്ത് ചില ചില അടിച്ചുപൊളി പാട്ടാണ് കേൾക്കാറുള്ളത്. ചിലതൊക്കെ വരുമ്പോ ഇങ്ങനെ ഇല്ല തിങ്കളെ മറ്റില്ല പാട്ടിന്റെ ഇല്ല ലലലലല ഒക്കെ വരുമ്പോഴത്തേക്ക് ഇറങ്ങാൻ സ്പീഡ് കൂട്ടും. അപ്പൊ തന്നെ ഞാൻ എന്നോട് പറയും, എന്നോട് ഞാൻ പറയുന്നില്ല നിനക്ക് ആർക്കും വായുഗുളികൊന്നും മേടിക്കാനില്ലല്ലോ, നീ പതുക്കെ പോ പതുക്കെ. ഞാൻ എന്നോട് ഇങ്ങനെ പറയാം, എന്നിട്ട് ഞാൻ ഇങ്ങനെ വളരെ പതുക്കെ പോവും. കാര്യം എനിക്ക് അപ്പൊ ചിന്തിക്കും, എനിക്കിപ്പോ ഞാൻ എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഫസ്റ്റ് കാര്യം. എന്നിട്ട് അതിനെ പോസിറ്റീവ് എങ്ങനെ ആക്കിയെടുക്കാണെന്ന് നമ്മൾ ചിന്തിക്കുക. ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യുന്നതേ, ഞാനെങ്ങാണ് ഇപ്പൊ ഇത്രയും വണ്ടി സ്പീഡിൽ ഓടിച്ച് ഞാൻ ഈ റോഡിൽ കിടക്കുന്നത് തല പൊട്ടുന്നത്. ഞാൻ അങ്ങനെയൊക്കെ നെഗറ്റീവാണ് അങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോ തന്നെ നമുക്ക് തലയ്ക്കൊരു
10: അങ്ങനെയുള്ള ടെൻഡൻസി നമുക്ക് കൂടും, അത് വീഴാനുള്ള. അങ്ങനെ
9: അങ്ങനെയല്ല, അതിന് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. കാര്യം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു വിങ്ങലൊക്കെ വരുമല്ലോ തലയ്ക്കോ. ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്ക് ഞാൻ അതിനെ പ്രിവെന്റ് ചെയ്യാനോ പതുക്കെ ഇങ്ങനെ പോകും. കാര്യം അപ്പം ഞാൻ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യും, അങ്ങനെ പോകരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്ത് അവിടെ ഒരു നെഗറ്റീവ് സംഭവം ഉണ്ടാവും. കാര്യം എല്ലാ കാര്യങ്ങളും അല്ല, മിക്കപ്പോഴും എല്ലാ ലൈഫിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ചിന്തിച്ചിട്ട് പിന്നീട് പോസിറ്റീവ് വശങ്ങൾ ചിന്തിക്കുന്നതാണ് എൻ്റെ
10: ഒരു രീതി.
9: നമ്മൾ എവിടെ പോയി എവിടെ അവസാനിച്ചു, അപ്പൊ വീണ്ടും കുറച്ച് പാട്ടിന് ശേഷം മടങ്ങിയെത്താട്ടോ.
10: അല്ല, അതിന് മുമ്പ് ഒരു കാര്യം പറയണം. അതായത് ഐശ്വര്യ, നമ്മൾ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ടയറൊക്കെ പ്രോപ്പർ ആയിട്ടാണോ ഉള്ളത് നോക്കണം. അതായത് ടയറിന്റെ ഗ്രിപ്പൊക്കെ ചിലപ്പോൾ തേഞ്ഞിരിക്കുകയായിരിക്കും, നമ്മൾ കുറെ നാളായിട്ട് ഓടിക്കുന്നൊക്കെ വണ്ടിയല്ലേ. അത് ബ്രേക്ക് പിടിക്കുമ്പോൾ കിട്ടാൻ ഭയങ്കര പാടാണ് ഈ മഴ സമയത്ത്.
9: അതുപോലെ തന്നെ ഈ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളൂടെ ഈ വഴി നടയാത്രക്കാരൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത്
10: പോക്കറ്റ് റോഡിൽ നിന്നൊക്കെ കയറി മെയിൻ റോഡിലോട്ട് കയറുമ്പോഴും
9: ശരിക്കും പറ്റുന്ന കാര്യം എന്താണെന്നറിയോ, നമ്മള് മാക്സിമം എത്ര സ്പീഡ്, ഒരുപാട് ആവറേജ് ഒരു സ്പീഡിൽ വരുന്ന സമയത്ത് ചില ആളുകളൊക്കെ ഉണ്ട് റോഡില് എങ്ങോട്ടെങ്കിലും ഒക്കെ നോക്കി അങ്ങ് നടക്കും. അയ്യോ, വണ്ടി ഓടിക്കുന്നവന്റെ ഒരു
10: ഞാൻ രാജാവാണ്,
9: അങ്ങനെയല്ല, വണ്ടി ഓടിക്കുന്നവന്റെ ഒരു എന്താണ് എന്താ ഒരു എന്താ പറയാ ഉത്തരവാദിത്തമാണ് ഈ നടന്നു പോകുന്നതിനെ
10: കൂടെ
9: ആളുകൾക്ക്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, ഞങ്ങൾ നടന്നു പോകും, വണ്ടി ഓടിക്കേണ്ട ഓടിച്ചു വരുന്നവന് ശ്രദ്ധിച്ചു പോട്ടെ എന്നുള്ളൊരു ചിന്ത. ഞങ്ങൾ അങ്ങനെയെങ്കിലും നടക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഈ ചില ആളുകളുണ്ട് വണ്ടിയിൽ സ്പീഡ്, ഈ ഓപ്പോസിറ്റും ഉണ്ട്, ഈ വെറുതെ ശ്രദ്ധിച്ച് നടന്നു പോകുന്നവരെയും കൊണ്ട് ഇടിച്ചിടുന്ന വേറൊരു ടൈപ്പ് ആൾക്കാരുണ്ട്. മറ്റുള്ള ആൾക്കാരുണ്ട് നല്ല മാന്യം മര്യാദയായിട്ട് വരുന്നവരും ഒറ്റ ഓൺ ദി സ്പോട്ടിൽ ഇപ്പൊ ഇങ്ങനെ നിന്നിട്ട് എടുത്ത് ചാടിയുന്ന ആൾക്കാരുണ്ട്. കാര്യം എത്രയോ ആളുകളുണ്ട്
10: അങ്ങനെ.
9: ശരിക്കും പറഞ്ഞാൽ ഇവരങ്ങ് ഓടിപ്പോ, നടന്നു പോകുന്നവർക്ക് ഓടിപ്പോ. ഈ വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കാർ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തെറ്റി അവർക്ക് തഴുവീണ അവർക്കും ആപത്തുണ്ടാവും. അപ്പൊ നമ്മളോടൊപ്പം തന്നെ നമ്മൾ ഈ നടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ വണ്ടിയിൽ പോകുന്ന ആൾക്കാരെ സേഫ്റ്റി, ഈ കുറച്ച് പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളായിരുന്നെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ ആൾക്കാരുണ്ട്, ആ ഒരു കാര്യങ്ങൾ ചിന്തിക്കാൻ. നമ്മളെ എന്താണ് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ചിന്ത നമ്മൾ മറക്കാൻ പാടില്ല.
10: അതെ അതെ അതെ. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്
9: ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് മൂന്ന് പാട്ടുകളും കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരികെ വരാം.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: യേഴ്സ് അങ്ങനെ വീണ്ടും നമ്മൾ മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2
1: സാറ്റർഡേ സ്പെഷ്യൽ പ്രോഗ്രാം ഗ്രീറ്റിംഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. നമ്മുടെ വിഷയമൊക്കെ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇച്ചിരി കുഴപ്പം പിടിച്ച വിഷയമാണ് ദേഷ്യം. ദേഷ്യമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇതാ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ആരാണ് നമുക്ക് തിരക്കാം. ഹലോ ഹലോ,
0: യെസ്
1: കോൾ കട്ടായി പോയിരിക്കുകയാണ്. എന്തായാലും വീണ്ടും വിളിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ദേഷ്യം എന്ന വിഷയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.
0: അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേഷ്യം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരുത്താറുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് ഒരു ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് ടിപ്പുകൾ
1: ടിപ്പുകളായിട്ട് ഐശ്വര്യ വീണ്ടും വന്നിരിക്കുകയാണ്.
0: എന്താണ് കാര്യങ്ങളൊക്കെ നോക്കാം. അതായത് ഇത് കുറച്ച് വർക്കൗട്ട് ആയ കാര്യമാണ് കേട്ടോ. പിന്നെ ഇതിനും ഒരു ക്ഷമ വേണമെന്ന് ഞാൻ പറയും. അതായത് നമുക്ക് ദേഷ്യം വരുന്ന ഒരു സമയത്ത് നമ്മള് 1 മുതൽ 10 വരെ എണ്ണുക.
1: വളരെ നല്ലൊരു പരിപാടിയാണ്. കാരണം നല്ല ദേഷ്യത്തിൽ ടെമ്പറായിട്ട് ഇരിക്കുമ്പോ എണ്ണുന്നത്
0: പോസിബിൾ ആണോ?
1: ആണല്ലേ. അവരെ സമയം
0: ഇതിനൊരു ക്ഷമ വേണമെന്ന് പറഞ്ഞു കാര്യം പറഞ്ഞായിരുന്നല്ലോ. ദേഷ്യം വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒന്നും ആലോചിക്കാതെ വിളിച്ച് പറയുന്ന കാര്യങ്ങള് ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്നവരുടെ നെഞ്ചിലിങ്ങനെ ഹണി തറച്ച ഫീലാണ്. അപ്പോ ഒന്നുമില്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ
1: ആണോ. ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? കട്ടായിപ്പോയില്ലേ, ശരിയില്ല. അപ്പൊ വീണ്ടും നമുക്ക് സംസാരിക്കാം. അതായത് 1 മുതൽ 10 വരെ എണ്ണുന്നത് നമ്മളുടെ ദേഷ്യം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് പറയുന്നത്. വീണ്ടും ആ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം.
1: ഹലോ
2: ഹലോ മോനെ, രണ്ടുപേർക്കും നമസ്കാരം.
1: നമസ്കാരം സിന്ധു അമ്മ.
2: മനസ്സിലായി
1: മനസ്സിലായി മനസ്സിലായി.
0: സിന്ധു അമ്മ, രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞോ? അതോ
1: വിളിക്കണല്ലേ, വിളിക്കുകയാണല്ലേ. ചായ ഒക്കെ കുടിച്ചോ?
2: ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ല. എന്നാ ഇനി എന്നെ വന്നിട്ട് വെച്ചത്, അമ്മ കുടിച്ചിട്ട് കേറി വന്നു. അമ്മ അമ്മ വീട്ടിലോട്ട് പോന്നു.
1: ആണല്ലേ.
2: തിരക്കില്ല,
1: ബിസിയാണ്.
2: നമുക്ക് പങ്ക് ചേർന്നിട്ട് നമുക്കെല്ലാം ജോലിയിലോട്ടും തിരക്കിലോട്ടും
1: പോകാന്ന് വെച്ചു. നല്ല, വളരെ നല്ല കാര്യം.
0: അങ്ങനെയാണ് നമ്മള് കേൾക്കുമ്പോ തന്നെ ഒന്ന് വിളിച്ചു കളയെന്ന് പറഞ്ഞ വിളിക്കുന്ന ഒരാളാണ്. ഭയങ്കര എന്താണ്
1: നമ്മളോട് ഭയങ്കര സ്നേഹമുള്ള ഒരാൾ.
0: റേഡിയോയിലോട്ട് ഭയങ്കര
2: ടോപ്പിക് എന്ന് പറഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞത് ക്ഷമ.
1: ക്ഷമ,
2: സോറി സോറി
0: സോറി, നമ്മൾ മാറ്റി സോറി പറയാനുണ്ടോ എന്നതായിരുന്നു അത്. നമ്മള് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ പാസഞ്ചർ എടുത്തു. ഇപ്പൊ നമ്മളെ ദേഷ്യം ദേഷ്യം ദേഷ്യം.
1: ഇതിന്റെ
0: കൂട്ടത്തിൽ തന്നെ ആരോടെങ്കിലും
1: സോറി പറയണ്ടേ? പറഞ്ഞു, ഒരു പ്രശ്നമില്ല.
2: തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു വലിയ ഉറക്കത്തിൽ എന്നെ അലട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.
1: എന്താണ്, പറയൂ.
2: ഉറക്കം വരുത്തില്ല, ഞാനത് ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു ടെൻഷൻ എന്നെ എപ്പോഴും വേട്ടയാടുവായിരുന്നു. അപ്പൊ എന്റെ ഒറ്റ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞ പേരില്ല, ഇതേന കളിക്കൂട്ടുകാരിയ, സ്കൂളിലും അതുപോലെ ഒന്നിച്ച് പഠിച്ചതാ, ഞങ്ങള് ചന്തയെ പോകുന്നതും അതുപോലെ തന്നെ എന്നെ മുമ്പേ കെട്ടിച്ചത് അവിടെ കുറച്ച് താമസിച്ചാണ് കെട്ടിച്ചത്. അപ്പൊ പിന്നെ ഞങ്ങള് കെട്ടിച്ചെടുത്തു വീണ്ടും ഞങ്ങളുടെ നാട്ടിൽ തന്നെ സെറ്റിലായി. രണ്ടുപേരും അടുത്തടുത്ത് തന്നെ വീടും. അപ്പൊ അങ്ങനെ ഭയങ്കര സുഹൃത്തും ബന്ധവും എല്ലാം അതുപോലെ തന്നെയുള്ള ആ ഒരു സുഹൃത്ത് ബന്ധം
1: എപ്പോഴായാലും
2: എന്ന് പറഞ്ഞാ വിരിയമ്മയാത്ത ഒരു കൂട്ടുകാരിയ. അപ്പൊ ഒരു ദിവസം ഇതുപോലെ ഞാൻ എനിക്ക് പകല അവിടെ വീട്ടിലോട്ടൊന്ന് പോണമായിരുന്നു. അപ്പൊ ഞാന് ചെന്നപ്പം പുള്ളിക്കാരി ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുക. അപ്പൊ കുളിച്ചോണ്ട് നിൽക്കുമ്പം ഞാൻ ഇവളോടൊരു കാര്യം ചോദിക്കാനാ ചെന്നത് ഞാനത് ലതേ ലതേന്ന് വിളിച്ചോണ്ട് ചെന്നപ്പോ ഇവള് ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ആ ബാത്റൂമിലോട്ട് ചെന്ന് കയറിയപ്പോ ഇവള് പൊളുത്തിട്ടില്ല, അകത്ത് പൊളുത്തിട്ടുണ്ട് കുളിക്കുകയാണല്ലോ. അപ്പൊ കുളിക്കുമ്പോ അകത്ത് കൊളുത്തിട്ടുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ ഇവടോട് എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, കുഞ്ഞു മോനെ മോളെ ഞാൻ പുറത്തെ കുളുത്തങ്ങിട്ട് പോയി കഥ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഞാനില്ല കുളുത്തേലായിരുന്നു എന്റെ കളി. കഥ പറയും കൊളുത്തേലിട്ട് കുലുക്കി കുലുക്കി കുലുക്കി കുലുക്കി കുലുക്കി അവളോട് കഥ പറഞ്ഞു, ശരി ചേച്ചി ശരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തോ എന്റെ കയ്യിൽ കൊളുത്തങ്ങ് വീണുപോയി. അതിനകത്തായിപ്പോയി. പക്ഷെ ലേട്ടയുടെ പുള്ളാരും അവിടെ ഇല്ലാതായിപ്പോയി. ഞാനിങ്ങ് പോരുന്നു, എന്റെ വീട്ടിലോട്ട് പോരുന്നു. പക്ഷെ അയില്ല, അയില് അടുത്താ വീട്ടിൽ, രണ്ടു മൂന്ന് പേരങ്ങോട്ട് കഴിയണം. പക്ഷെ ഞാൻ ഇവിടെ വന്ന് എന്റെ തിരക്കിൽ നിന്ന് ആയിപ്പോയി, മുടിയിലായി പിന്നെ കുളുത്ത് വീണത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്നെ ഇവള് എന്ത് ചെയ്ത്, ഇവള് കുളിച്ചേച്ച് അവിടെ കുളുത്ത് അകത്തെ എടുത്തപ്പോ പുറത്ത് കുത്തിയിട്ട് പോയി.
1: ഞാൻ
2: വിളിക്കുകയും പറയുകയും കരയൊക്കെ ചെയ്ത് എന്റെ പൊന്നെ എന്തുവായാലും തല്ലി പൊട്ടിച്ച് പുറത്തിറങ്ങിയ. പക്ഷെ ഞാനത് ഓർത്തില്ല, അത പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഞാൻ കുളിത്തങ്ങിട്ട് പോയി, പുറത്ത് ലോക്കായിപ്പോയി. പിണക്കമൊന്നുമില്ല, പിണക്കമൊന്നും പുള്ളിക്കാരിങ്ങ് വന്നില്ല.
0: ഇത് പറഞ്ഞപ്പോഴാണെങ്കിൽ എന്റെ ചേട്ടനെ, അവന് മണിപ്പൂർവ്വം ഞാനിത് ചെയ്യാറുള്ള ഒരു കാര്യമാണ്, ഇപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ബാത്റൂമിൽ പോകുന്ന സമയത്ത് പുറത്ത്
1: മണിപ്പൂർവ്വം ചെയ്യുന്നത് നമുക്ക് അറിയാലോ, നമ്മൾ ഇന്നെ ചെയ്തു നമുക്ക്
0: മണിപ്പൂർവ്വം ചെയ്യും. എന്തെങ്കിലും പറഞ്ഞു
2: ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ആരെയും അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ
0: ഇത് ഞാൻ അവന്റെ നെറ്റ് ഊറ്റാൻ വേണ്ടിട്ടോ, അല്ലെങ്കിൽ അവന് വെച്ചിരിക്കുന്ന എന്തെങ്കിലും സാധനം തിന്നാൻ വേണ്ടിട്ടോ ഒക്കെ ആയിട്ട് അവൻ ബാത്റൂമിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും തമാശ, നമ്മളിങ്ങനെ അടിപിടി ഉണ്ടാക്കി കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുത്തിയിടാറുണ്ട്. അത് ഫസ്റ്റ് പറഞ്ഞപ്പോ ഞാൻ അതാ ചിന്തിച്ചു, ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ടത്. അപ്പൊ അതുകൊണ്ട് സോറി പറഞ്ഞു.
2: തലമോല് അപ്പൊ എനിക്ക് തുറന്നെന്ന് പറയട്ടെ, അവിടെ കണ്ട് എന്തോ ഒരെണ്ണം ഏതോ ഒരു സാധനം മേലെ ഇരുന്ന് അവള് എങ്ങനായാലും ഊട്ടിയപ്പോ ഇങ്ങനെ പൊക്കി പൊക്കി പൊക്കി കൊളുത്തെടുത്ത് എടുത്ത് ആ ഓടി ആ കുളിച്ച തല പോലും തോർത്താ അത് എന്റെ അടുത്ത് പറഞ്ഞ ചീനി മേലി എന്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞു എന്തോ പറ്റി, എന്തോ പറ്റിയടി,
0: നീ എന്റെ
2: കുളിച്ച പിന്നെ എന്തോ. ഞാൻ അതിനകത്ത് നിന്ന് കൂട്ടി ഞാൻ ഉഷ്ണിച്ചു പോയി, അറിയാം എന്റെ അതിനകത്ത് വിളിച്ചിട്ട് വിളിയേക്കുന്നില്ല. ഞാൻ എന്റെ ഇനി ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു ഞാൻ തൊഴുത് ഞാൻ അവിടെ കാലേ വേണം. സോറി മോളെ, സോറി, ഇന്നും ഞാൻ കാണുമ്പോ സോറി പറയും കേട്ടോ. എനിക്കത് ഉറക്കത്തിന് നമുക്ക് അങ്ങ് ആ ചിന്തയായി പോയി കേട്ടോ. എന്തോ ചെയ്യാനാവും, ലോക്ക് അങ്ങ് വീണുപോയി. ഞാൻ കളിച്ചത് അതിനകത്ത് കഥ പറഞ്ഞു പറഞ്ഞു ഞാൻ ലോക്കിട്ടേക്ക് ഇങ്ങനെ പോലും
1: എന്തോ അമ്മയുടെ പേര് ലതയമ്മ അല്ലേ. അപ്പൊ ഇത് കേൾക്കുന്ന ലതയമ്മ സിന്ധുവമ്മയോട് ഒന്ന് ക്ഷമിക്കുക, ആർക്കാണ് അബദ്ധം പറ്റാത്തത്. അല്ല അമ്മേ, ഇത് ഇതിങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ട്, ഇങ്ങനെ കുറ്റിയിടുന്നതല്ല, ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ മനസ്സിലാവാത്തൊരു അവസ്ഥയുണ്ട്. ചിലര് ഒരു ചെടി തന്നെ പിച്ചി പിച്ചി ഇല പിച്ചി പിച്ചി തന്നെ മുട്ട അടിക്കാൻ.
2: അതുപോലെ തന്നെ എന്റെ അനിയത്തി കുളിച്ചോണ്ട് ബാത്റൂമിൽ കുളിച്ചോണ്ട് ഇന്നപ്പോണ്ട് ഇവിടെ താലിമാല ഒരു ബക്കറ്റിൽ ഇട്ടത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഓടി വന്ന് ഈ ബക്കറ്റും വെള്ളം ക്ലോസറ്റിലോട്ട് അങ്ങ്
1: ഒഴിച്ചു
2: താലിമാല താലി. എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്ത്, ചേച്ചി ഞാൻ മാല ഊരി ബക്കറ്റിലിട്ട്, ഞാൻ പറഞ്ഞ ബക്കറ്റും വെള്ളം ക്ലോസറ്റിലായിപ്പോ എന്ത് ചെയ്യും ലാസ്റ്റ്, എന്ത് ചെയ്യാൻ എന്ത് ചെയ്യും,
1: എടുത്തല്ലേ. ഇതേപോലെ അമ്മേ ഇവിടെ ഈ ഇടയ്ക്ക് കിണർ അറച്ച് കേട്ടോ, അന്നേരം അതിനകത്ത് ഒരു മീനെ കിട്ടി നമുക്ക്, ഒരു ബ്രാൻഡിന്. അപ്പൊ അതൊരു ബക്കറ്റിനകത്ത് ഇട്ടി വെച്ചിരുന്നു. അപ്പൊ ഐശ്വര്യ ഒരു കുപ്പിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇതിന് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ വെച്ചു, ആ ഇല്ല ഞങ്ങൾക്ക് തിരിച്ച് കണ്ടിടാനുള്ള എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വെച്ചിരുന്നു
0: കേട്ടോ.
1: കുപ്പിയിലിട്ട് കൊല്ലാൻ ഭയങ്കര
0: വളർത്താൻ
1: ഓക്കെ. അപ്പൊ ഇത് അത് അത് വിട്, ഇത് ഇത് വേറെ കഥയാണ്. അപ്പൊ ഇതവണ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടായിരുന്നു അമ്മ കേട്ടോ കിണറ്റിലിടാൻ വേണ്ടി. ഇവിടെ ഇവിടെ ഒരു ആരണ്ട് വന്നിട്ട് ബക്കനകത്ത് വെള്ളം ഇരിക്കില്ലേ എന്നും പറഞ്ഞ് വെള്ളം എടുക്കാൻ വേണ്ടി ഈ വെള്ളം എടുത്ത ഒറ്റ കടയിൽ ആ മീൻ മീനുകൂടെ മീനുകൂടെ അങ്ങ് പോയി. ആ മീൻ പോയി, ആ പോയി പോയി.
0: പിറ്റേ കൊണ്ട് വളർത്തെങ്കിലും അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ദേശത്തിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ അമ്മ?
2: ആ ഒരു സംഭവം ദേഷ്യം എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കില്ല. ഞാൻ ദേഷിക്കത്തില്ല, ഞാൻ ദേഷിക്കത്തില്ല. എന്റെ പിള്ളേരായാലും എന്റെ ഹസ്ബൻഡ് ആയാലും ഞാൻ എന്തോ പറഞ്ഞാലും ഞാൻ ദേഷിക്കത്തില്ല, മിണ്ടത്തില്ല. അതിനും ഒരു ശകലം മറുപടി പറയാത്ത ഒരാളാ.
1: മൗനം വിദ്വാന ഭൂഷണം എന്നാണ്.
2: ക്ഷമയാണ് മോനെ ബലം.
1: അതെ, ക്ഷമ ആട്ട് സൂപ്പിന്റെ ഫലം ചെയ്യുന്നു.
2: എനിക്ക് എനിക്ക് ഇച്ചിരിയെങ്കിലും കലി വരുന്നു എന്റെ അടുക്കള എന്തെങ്കിലും ഒന്ന് നേരം നിരുന്നു പോയാൽ എനിക്ക് ഭയങ്കര കലി.
1: എന്റെ ടെറിട്ടറി കയറി കളിക്കരുത്.
0: പിന്നെ പാത്രം മിസ്സായി കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കുക.
2: അതെ അതെ അതെ എല്ലാ സാധനം എനിക്കാണെങ്കിൽ ഒരു സാധനം എടുത്താൽ അത് അവിടെ വെക്കണം, അത് നിർബന്ധമാണ്. എനിക്ക് ദേഷ്യം വരും,
0: ദേഷ്യം ഇല്ലാത്ത ആളെ വളരെയധികം സന്തോഷം.
2: ഓക്കെ,
1: വിളിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി.
0: ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ട് ഇതുപോലെ തന്നെ ചിരിച്ചോ
1: എല്ലാ ദിവസവും ഇതേപോലെ തന്നെ പോട്ടെ.
0: സിന്ധുമ്മ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞല്ലേ.
1: നമ്മളെ എല്ലാ ശനിയും ഞായറും വിളിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്.
0: സത്യമാണ്, നമ്മുടെ ഗ്രീറ്റിംഗ്സ് മുടങ്ങാതെ വിളിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സിന്ധുമ്മ. ഗ്രീറ്റിംഗ്സിലായാലും ഗാനമഞ്ചരിയിലായാലും എപ്പോഴും വിളിക്കുന്ന ഒരു വ്യക്തിയാണ്, വിളിച്ചത് വളരെയധികം സന്തോഷം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേഷ്യത്തെ കുറിച്ചാണ്. ദേഷ്യം മൂലം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടമായിട്ടുണ്ടോ? ദേഷ്യം കുറയ്ക്കാനുള്ള വേറെ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് അറിയാം?
1: ഇപ്പൊ ഞാൻ ബ്രാലിനെ കൊണ്ടുപോയി ഐശ്വര്യ കൊല്ലുന്ന കാര്യം പറഞ്ഞപ്പോ ഐശ്വര്യക്ക് ദേഷ്യം വന്നു.
0: ഞാൻ അല്ലാതെ പറഞ്ഞ ഞാനതിനെ കൊണ്ട് വളർത്തിയേനേല. അതിന്റെ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഇവിടെ ഞാൻ വേറെ മീനെയൊക്കെ ഇവിടെ മേടിച്ചു വെച്ച് ഞാൻ വളർത്തും. പിന്നെ എനിക്ക് സോറി പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു മീനിനെ ഞാൻ അടിച്ചു കൊന്ന കഥ.
1: അടിച്ചു വന്നു
0: പണ്ട്, ഇപ്പഴാലോചിച്ചത് ഈ ദേഷ്യം മൂലം എനിക്കുണ്ട്. ദേഷ്യത്തിന്റെ കാര്യത്തിലും ഈ പറഞ്ഞ സോറിയുടെ കാര്യത്തിലൂടെ എനിക്കത് കൂട്ടി യോജിപ്പിക്കാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരിക്കല് ആ ഒരു കഥയിലേക്ക് പോകുന്നതിന് മുമ്പേ വീണ്ടും ഒരു കോൾ ഉണ്ട്, ആ ഒരു കോൾ എടുത്തോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
3: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്, ഇതാരാണ് സംസാരിക്കുന്നത്? ആ പറഞ്ഞോളൂ ചേട്ടാ, ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? ആ മനസ്സിലായി,
3: പാസഞ്ചറാ. ചേച്ചിമാര് മുഖേന ഇപ്പൊ വിളിക്കാൻ വയ്യ, രാവിലെ ചേച്ചിമാരങ്ങ് ഇറങ്ങുമല്ലേ റേഡിയോ, ഞങ്ങൾക്കൊന്നും വിളിക്കാനേ വയ്യാലോ.
1: നമുക്ക്
3: ലിമിറ്റ് ചെയ്ത് വിളിക്കാൻ പറ, എല്ലാരോടും
1: അത് ഞങ്ങള് പറയാം, ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും.
0: ഓക്കെ ചേട്ടാ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ വിഷയം കേട്ടോ?
1: അയ്യോ ചേട്ടന്റെ കോള് കട്ടായി പോയി
0: അല്ലേ? സാരല്ല ചേട്ടാ, കോള് കട്ടായി പോയി, ഒന്നുകൂടെ വിളിക്കേണ്ടതാണ്. അപ്പോ കിട്ടാത്തിന്റെ പരാതി അറിയിക്കാൻ
1: അല്ല, എന്തോ റേഞ്ചിന്റെ പ്രോബ്ലം ആണ് തോന്നുന്നു, കാരണം വിളിച്ചപ്പോഴും
0: സാരമില്ല. അപ്പോ ചേട്ടന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടെ വിഷയം ഒന്നുകൂടെ പറയാം. നമുക്ക് ദേഷ്യം മൂലം എന്തെങ്കിലും കാര്യം നഷ്ടമായിട്ടുണ്ടോ? ദേഷ്യം, നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് അത് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് വീണ്ടും കുറച്ച് പാട്ടിന് ശേഷം
1: മടങ്ങി വരാം.
0: പാട്ടിനുള്ള സമയമായിരിക്കും ഇവിടെ അറിയിച്ചോണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പൊ നമുക്ക് പാട്ട്
1: കേട്ടിട്ട്
0: ദേഷ്യം കുറയ്ക്കാനായിട്ട് പാട്ട് നല്ലതാണ്.
1: അതെ, ആ നല്ല നല്ല പാട്ട് കേൾക്കുന്നത് നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവും.
0: ആരെങ്കിലും രാവിലെ ദേഷ്യപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു പാട്ട് കേട്ടിട്ട്
1: കഴിവതും നിങ്ങൾ രാവിലെ ദേഷ്യം ഒന്നും പെടാതിരിക്കുക, കാരണം നല്ലൊരു ദിവസമല്ലേ, നല്ലൊരു തുടക്കം ആവുമ്പോ നല്ല പീസ്ഫുൾ ആയിട്ട് നല്ലൊരു പാട്ടൊക്കെ
0: മനോഗതം. അങ്ങനല്ല,
1: ചിലര് പറയും നമ്മൾ ഈ ഇടത് വാങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം വന്നത്, നമ്മൾ വീട്ടിൽ രാവിലെ എഴുന്നേറ്റിരിക്കുമ്പോഴേ ഇത് കാപ്പിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാപ്പി അല്ലെങ്കിൽ നമ്മള് അമ്മ എടുത്ത് ചിലപ്പോ അമ്മ ഇത് എന്ത് വാങ്ങി, ഇത് പുട്ടോ എന്നൊക്കെ നമ്മള് ചോദിക്കുമ്പോ അമ്മ നീ ഇടത് വാങ്ങാൻ എഴുന്നേറ്റ്.
0: പണ്ട് ഞങ്ങളുടെ അമ്മമ്മ പറയാമെങ്കിൽ എണ്ണിക്കുമ്പോ ഇങ്ങനെ ചേർന്ന് എണ്ണിക്കാവും. ഞാൻ എങ്ങനെയൊക്കെ എണ്ണിട്ടാലും ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യം മാർഗങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട അവസ്ഥയാണ്. പക്ഷെ അല്ല, ഈ 1, 2, 3 എന്ന് പറഞ്ഞില്ലേ, ആ ഒരു 10 വരെ ഉണ്ടെന്ന്, അത് എനിക്ക് ഭയങ്കര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ നമുക്ക് വീണ്ടും പറയാം, പക്ഷെ വീണ്ടും പാട്ടിന് ശേഷം മടങ്ങിയെത്താട്ടോ.

0: യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർ ജെ ഐശ്വര്യയും ആർ ജെ നിധിനുമാണ്.
0: അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, നമ്മുടെ ദേഷ്യം മൂലം നമുക്ക് ഇല്ലാതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ദേഷ്യം എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാമെന്നതിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ദേഷ്യം വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ 1 മുതൽ ഇങ്ങനെ 10 വരെ എണ്ണാന്ന്. അതിന് ക്ഷമയുള്ളവർ മാത്രം 1 മുതൽ 10 വരെ എണ്ണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇനി അടുത്തത് പറയാനുള്ളത്, നമുക്ക് നല്ല ഇഷ്ടമുള്ള കുറേയധികം പാട്ടുകൾ കാണാം. അങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക ആ ഒരു സമയത്ത്. അതല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പാട്ടുകൾക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഏതൊരു മൂഡിനെയും വളരെ പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ മാറ്റാനുള്ളൊരു ശേഷി നമ്മുടെ ഒരു പാട്ടുകൾക്കുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് എന്താണ്, നല്ലൊരു പ്രണയ പാട്ടുകളൊക്കെ കേൾക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നല്ലൊരു അടിച്ചുപൊളി പാട്ടുകളൊക്കെ വെച്ച് കേൾക്കാൻ ശ്രമിക്കുക. ആ ഒരു മൂഡ് നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ആക്കാൻ പറ്റും. അതും അല്ലെങ്കിൽ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം,
1: എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനൊക്കെ എവിടെയൊക്കെ പാട്ട് ഡാൻസ് കളിക്കും
0: കളിക്കല്ലേ. വിഷമം വരുന്ന സമയത്ത് ഇതുപോലെ കേൾക്കാറുണ്ട്. പക്ഷേ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ നല്ല പ്രണയ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് നമുക്കിപ്പോ എന്താണ്, വീട്ടിൽ ആരോടെല്ലാം വഴക്കിടുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ പ്രണയിനി ഓർക്കാം പാട്ടുകൾ വെച്ചിട്ട്. ഇനി പ്രണയിനി അടുത്ത് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ തങ്കം മനസ്സെന്ന് വെച്ച പാട്ട് വെച്ചിട്ട് നമുക്ക്
1: അമ്മ
0: ആലോചിച്ച് ആ പാട്ടൊക്കെ വെക്കുമ്പോ നമുക്ക് വീട്ടുകാരെ ആലോചിച്ചോണ്ടിരിക്കാം. അതല്ലെങ്കിൽ മറ്റല്ലേ, ഞാനെപ്പോഴും മറ്റേ മലരൊളിയ പാട്ട് കേൾക്കും. മറ്റില്ല എന്താണ്, കളിമണ്ണ് സിനിമയിലെ പാട്ട്. ആ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അമ്മ നമ്മളെ പ്രഗ്നന്റ് ആയതും അവരനുഭവിച്ച ആ ഒരു സ്ട്രഗിൾസും അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വീട്ടുകാരടുത്തൊരു സന്തോഷമൊക്കെ ഒരു എക്സ്ട്രാ സ്നേഹം ഒന്നുകൂടെ തോന്നാറുണ്ട്. പിന്നെ അച്ഛനെ കുറിച്ചിട്ടുള്ള പാട്ട് കേൾക്കുക, അച്ഛനും മകളും തമ്മിലുള്ള മറ്റില്ല അട്ട്
1: തൊട്ടിൽ
0: ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇത്. പിന്നെ ഞാൻ ഞങ്ങളുടെ ചേട്ടൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുമ്പോൾ എനിക്ക് പിന്നെ ഞാൻ കൂടവേ
1: എല്ലാത്തിനും ഓരോ പാട്ട് സെറ്റാക്കി
0: വെച്ചിരിക്കുന്നു അത് കേൾക്കാന്. ഇത് ഞാൻ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കും. പിന്നെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പാട്ടുകളൊക്കെ ആലോചിച്ച് വെക്കും. അത് എന്നിട്ട് പിന്നെന്താണ്, അവരായിട്ടുള്ള നല്ല മൊമെന്റ്സുകളും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ അതിങ്ങനെ പാടേ ഇങ്ങനെ ഫെയ്ഡായിട്ട് പോകാറുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, ഞാനിപ്പോ ഈ ദേഷ്യപ്പെട്ടതിൽ വല്ല അർത്ഥം ഉണ്ടോ എന്നൊന്ന് ആലോചിക്കുക.
1: നമ്മുടെ എനർജി അവിടെ ലോസ് ആവുകയാണ്. കാരണം നമ്മൾ എന്തോരം എനർജി അവിടെ വേസ്റ്റ് ആക്കുന്നു.
0: ഞാൻ ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ചപ്പനകത്ത് മറ്റേ അവര് പറയുന്നല്ലേ, മിസ്റ്റർ എന്താണ് ഭാസ്കരൻ, നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ഇത് കൺട്രോള് ഇത് കൂടും,
1: ബിപി
0: കൂടും, നമുക്ക് അറ്റാക്ക് വരും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആലോചിക്കുക. സോ പിന്നെ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്കൊക്കെ എപ്പോഴും ദേഷ്യം ഉണ്ടാകുമ്പോൾ ഞാൻ ഒച്ചയിടും. ഒച്ച വെച്ചിട്ട് പറയും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പോയിന്റ് എനിക്ക് വ്യക്തമാക്കണം. അതിന് ഒച്ചത്തിൽ പറഞ്ഞാലല്ലേ എല്ലാവരും കേൾക്കത്തുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ തൊണ്ട കാറും, ഞാൻ പിന്നെ ചിന്തിക്കും, പിന്നെ ഞാൻ പല്ലിറുമ്പോൾ. അങ്ങനെയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെയാണ് ബുദ്ധിമുട്ടെന്ന് ആലോചിച്ചിട്ട് മാറാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ പല്ലിറുമാറുണ്ടോ? അല്ലെങ്കിൽ
1: പല്ലിറുമാറും,
0: പല്ല് മീൻസ് പല്ല് കൂട്ടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പല്ലിങ്ങനെ ഇറുമെന്ന് പറയാം. അതിനെ പല്ല് തമ്മി കൂട്ടി ഇങ്ങനെ പല്ല് കടിച്ച് ദേഷ്യ അടക്കുക. അങ്ങനത്തെ കടിയല്ലോ, പല്ല് കടിച്ചിട്ട് ദേഷ്യം ഉണ്ടാക്കുക. അങ്ങനെ പല്ല് കടിച്ചിട്ട് ദേഷ്യം അമർത്തുന്ന ഒരു കൂട്ടരുണ്ട്. പറയാതിരിക്കാൻ നമ്മളങ്ങ് പല്ല്
1: കടിച്ചമർത്തുകയാണല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് റീലിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്.
0: കലിപ്പ് കൊട്ട കലിപ്പ് അതിനകത്തിനും മറ്റേ ഇങ്ങനെ പല്ല് കടിച്ചമർത്താം.
1: അതും അല്ലെങ്കിൽ
0: ഈ പറഞ്ഞ പോലെ എന്താണ്, നമ്മൾ അവിടുന്ന് ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. പിന്നീട് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ മനുഷ്യൻ ഒരുപാട് ദേഷ്യമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഞാൻ എനിക്കറിയാം ഞാൻ ദേഷ്യം എൻ്റെ കേസെടുക്കാമെങ്കിൽ ദേഷ്യപ്പെടുന്ന സമയത്ത് തന്നെ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഇങ്ങനൊന്നും പറയരുതെന്ന് വിചാരിക്കും. പക്ഷേ അത് സംഭവം പോയിന്റ് പറഞ്ഞ് തീർത്തില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അത് പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ഇപ്പം ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ, മരിച്ചു പോകുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കും കേട്ടോ. കാര്യം ഇങ്ങനെ പറയണ്ട, എന്തിനാണ് ദേഷ്യപ്പെട്ട്, പിണങ്ങിയിരിക്കും ഞാൻ ദേഷ്യപ്പെട്ടിട്ട് പിണങ്ങിയിരിക്കും. അങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, എന്തിനാണ്, നമ്മൾ മനുഷ്യന്മാരല്ലേ, നാളെ ഉണ്ടാകില്ലല്ലോ, അവരൊറ്റ കാര്യം മാത്രം മതിയാകും നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമുക്ക് ദേഷ്യം വാശി ഇതെല്ലാം ഇല്ലാതാക്കി എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് പോകാൻ. അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ ചിന്തിക്കുക, ചിലപ്പോൾ ചിന്തിക്കുന്നില്ല, എല്ലാവരും ഇതൊക്കെ ചിന്തിക്കുന്നു. ഞാൻ അതല്ല പറയാൻ വന്നത്, വേറെ കാര്യമായിരുന്നു. പക്ഷെ വേണ്ട,
1: ഇത് നമുക്കൊരു കോൾ ഉണ്ട് കേട്ടോ, നമുക്ക് ആ കോളിലേക്ക് പോവാം.
0: കോള് കണക്ട് ആക്കാൻ പോവുകയാണ്.
1: ഹലോ,
2: ഹലോ
1: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ മണികണ്ഠനാണ്, പുതുപ്പള്ളിയിൽ നിന്ന്.
1: മണികണ്ഠ, ഇന്നത്തെ വിഷയം എന്താണെന്നറിയാവോ?
2: ഇന്ന് മറ്റേ പാട്ട് വെച്ചിരുന്ന പ്രോഗ്രാമാണോ?
1: അതല്ല,
0: പാട്ട് വെച്ചിരുന്ന പ്രോഗ്രാം അല്ല. നമുക്ക് ഇന്നൊരു ടോപ്പിക് ഉണ്ട്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദേശത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ മണികണ്ഠൻ ചേട്ടന് ദേഷ്യം വരുമ്പോൾ മണികണ്ഠൻ ചേട്ടൻ എങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് റിക്കവർ ആവുന്നത്, അല്ലെങ്കിൽ ദേഷ്യം മൂലം ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാം.
1: ഏറ്റവും അടുത്ത കൂട്ടുകാരനോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഇതിലെ അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ മണികണ്ഠൻ ചേട്ടന്?
2: എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുമ്പം എനിക്ക് വിശക്കപ്പം എന്തെങ്കിലും കഴിക്കാൻ തോന്നും.
1: എന്താണ് തണുത്തതാണോ ചൂടുള്ള സാധനങ്ങളാണോ കഴിക്കാൻ ആഗ്രഹം?
2: അത് ചൂടുള്ള ചോറോ മീൻകറിയോ.
0: അത് നല്ലൊരിതാണ്.
1: അപ്പൊ ഡെയിലി ചൂടാവാറുണ്ടോ മണികണ്ഠൻ ചേട്ടൻ?
2: ഡെയിലി ചൂടാവാറില്ല, ഇടയ്ക്ക് മന്തി കഴിക്കാൻ തോന്നുമ്പോ ചിലപ്പോ.
1: കഴിക്കാൻ തോന്നുമ്പോ ചൂടാവല്ലേ.
0: അല്ല ചേട്ടാ, ചേട്ടന് ദേഷ്യം വരുമ്പോ ചേട്ടൻ കൺട്രോൾ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്?
2: ഞാന് ആരും പ്രോത്സാഹിപ്പിക്കുകയല്ല, ഞാൻ ചെറുതായിട്ട് സിഗരറ്റ് വലിയ ഉണ്ട്. അപ്പൊ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ചിലപ്പം ഒന്ന് രണ്ടോ ചിലപ്പോ
1: സ്മോക്ക് ചെയ്യല്ലേ.
0: സ്മോക്ക് ചെയ്യും. സ്മോക്കിംഗ് അത്ര നല്ലതല്ല ചേട്ടാ. ഇതിന് കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ, അതൊക്കെ അവനോട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് സ്മോക്കിംഗ് അധികം നല്ലതല്ല കേട്ടോ. പക്ഷേ എന്താണ് പിന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട് ചേട്ടൻ ദേഷ്യപ്പെടുമ്പോ? അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ഒരു ദേഷ്യം വരികയാണെങ്കിൽ ചേട്ടൻ എങ്ങനെയാണ്, അവരുടെ അടുത്ത് സംസാരിക്കാതെ മാറി നിൽക്കുവോ, അതോ പറഞ്ഞങ്ങ് തീർക്കുന്ന ഒരാളാണ്?
2: അങ്ങനൊന്നുമില്ല. ഒരു ദേഷ്യം ഒരാടത്തൊരാടത്തൊരു ദേഷ്യം എങ്ങനെ എന്തെങ്കിലും മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. എന്നെ കൊണ്ട് കഴിയുന്നില്ല, കഴിയുന്ന ചിലപ്പോ പൊട്ടി പോയി അല്ലെങ്കിൽ തെറിച്ച് പോയി സംസാരിച്ച് പോയെന്നുണ്ടെങ്കിൽ മാക്സിമം അപ്പൊ തന്നെ പറഞ്ഞ് സോൾവ് ആക്കും. അതിപ്പോ ആര് ദേഷ്യം മനസ്സിൽ വെച്ച് കൊണ്ട് നടന്ന് കാണുമ്പോ ആരും മൈൻഡിൽ നടക്കുന്ന ഒരാളല്ല.
0: മനസ്സിൽ വെക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഒരുപാട്
1: പ്രശ്നങ്ങളും.
0: ഭയങ്കര എന്താണ്, കുറെ ദിവസങ്ങൾ കഴിയുമോറും നമുക്ക് അവരോടുള്ള അടുപ്പം
1: കുറയും.
2: മണികണ്ഠൻ
1: ചേട്ടാ എങ്ങനെയുണ്ട് ഈ ഒരു ശനിയാഴ്ച? എങ്ങനെയുണ്ട്
2: ശനിയാഴ്ച? ഇന്ന് പണിക്ക് പോണം. മടിയനാണ്, നേരത്തെ
1: ആണല്ലേ. മടിയൊക്കെ മാറ്റി വെച്ചിട്ട് പണിയെടുക്കൂ, പൈസ ഉണ്ടാക്കൂ. ചായ കുടിച്ചോ?
0: എന്താണ്, കാപ്പി വരെ കുടിക്കണ സമയം കഴിഞ്ഞു. നമ്മളിവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പുറത്തൊന്നും
1: അറിയത്തില്ല. അപ്പൊ വിളിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി മണികണ്ഠൻ ചേട്ടാ.
0: ഇന്നത്തെ ചേട്ടന്റെ ദിവസം വളരെയധികം
1: വളരെ നല്ല ദിവസം ആയിക്കോട്ടെ. ഇന്ന്
0: വിളിച്ച വളരെയധികം സന്തോഷം. മറ്റൊരു കോളിലൂടെ ഉണ്ടെന്ന് തോന്നുന്നു, ആ ഒരു കോളിലൂടെ പോകാം നമുക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഗുഡ് മോർണിംഗ് പുഷ്പവതി അമ്മേ. ആണാണ്
0: എല്ലാരും കോള് വരുന്നോണ്ടാണ് നമ്മള് പെട്ടെന്ന്.
3: ഞാന് കൊറേന്നേ എട്ട് മോനെ പരസ്യത്തിന് പോയിട്ട് വന്ന് 8:58 9:58 പിന്നെ വിളിക്കാൻ ഒക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വിളിക്കാതിരുന്നു. അപ്പൊ പിന്നെ അടുത്തൊരു കോള് വന്ന്.
0: കോൾസ് വരുന്നതുകൊണ്ടാണ്
1: പരാതി. നമ്മള് കോൾസ് എടുക്കുന്നില്ല.
0: നമ്മുടെ പ്രോഗ്രാം കൂടെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് അടുത്ത പ്രോഗ്രാം ഇടാനുള്ളതാണ്. അമ്മയ്ക്ക് ദേഷ്യം മൂലം ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യം 10 മണി
3: വരുമല്ലോ പിന്നെ മോളെന്താ
0: സമയം എടുത്തോന്ന് പറഞ്ഞ് ഓടി വന്നു. നമുക്ക് പോകാം. ടാറ്റാ വൈവ് പറയാനുള്ള സമയമായി. എന്തൊക്കെയുണ്ട് വിഷയം? എന്താണ് ദേഷ്യം മൂലം എന്തെങ്കിലും കാര്യം?
3: നമുക്ക് ദേഷ്യം എന്ന് പറയുമ്പോ നമ്മള് എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ് ദേഷ്യം. ദേഷ്യം ഇല്ലാതെവരായിട്ട് ആരും ഇല്ലെന്നാ എന്റെ
1: അഭിപ്രായം.
3: അങ്ങനെയാണെങ്കിലും ഞാനാണെങ്കിലും ആരെങ്കിലും സംസാരിക്കാനുള്ള ഒരു ദേഷ്യപ്പെട്ടൊക്കെ ഉള്ളവർ സംസാരിക്കാൻ ഒരു വാക്ക് വരുമ്പോ ഞാൻ അവര് പറയുന്നത് ആദ്യം ക്ഷമയോട് കേക്കും. കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ അന്നേരം ആ കേട്ടതിന്റെ അപ്പുറം അങ്ങ് പൊട്ടിത്തെറിക്കും. അങ്ങനെ എന്ത് ദേഷ്യം പറയുന്നത്? പിന്നെ നമ്മള് കുറെയൊക്കെ ജീവിതത്തില് നമ്മള് ഞങ്ങൾക്ക് അമ്മമാരെ കൈകൊണ്ട് പറയാം, ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ക്ഷമ ഒരുപാടുള്ളവരായിരുന്നു മോനെ. ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ എന്റെ ഭർത്താവിനൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് മുൻകോപവും ദേഷ്യമൊക്കെ ഉള്ളവരായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾ പിടിച്ചു നിന്ന് ജയിച്ചെന്ന് പറഞ്ഞാൽ വലിയ ക്ഷമയുള്ളത് കൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരുപാട് ദേഷ്യമൊക്കെ സഹിച്ച് ക്ഷമയോട് നിന്നവരാ ഞങ്ങളെ. അപ്പം ക്ഷമിക്കാൻ എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. ക്ഷമയുള്ളവര് കഴിവതും പരമാവധി ക്ഷമയോട് നിൽക്കുന്ന, ക്ഷമയില്ലാത്തവര് നിൽക്കണമെന്ന് നമ്മള്.
0: ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമാണ്.
1: ഇന്നത്തെ
0: ദിവസം വളരെയധികം ഹാപ്പി ഉള്ളതാവട്ടെ.
1: ഒരുപാട് ഒരുപാട് നന്ദി.
3: അതുപോലെ തന്നെ മോളും മോനും, ഇനി ഞാനിപ്പോ 3 പ്രാവശ്യം മോളും മോനും കയറിയതിന് ശേഷം വന്നിട്ടുള്ളു. പക്ഷെ എന്ന് ഞാൻ കേട്ടു നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഈ വർത്തമാനം പറയത്തില്ലയോ, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനതിങ്ങനെ കേട്ട് രണ്ടുപേരും പറയുമ്പോ ഇരുന്ന് ചിരിക്കും.
1: അമ്മേ, ഇത് കേട്ടാ മാത്രം പോരാ, അമ്മയുടെ അഭിപ്രായം കൂടെ ഞങ്ങളെ വിളിച്ച്
0: പറയണം.
3: അത് ഞാൻ ഇന്നാലും പറഞ്ഞു മോളെ, അന്നേരം മോളും മോനും വരുന്ന സംസാരിക്കുന്ന ഓരോ കഥകൾ പറയുമ്പോ കേൾക്കുമ്പോ ഞാനിരുന്ന് അടുക്കളയിലായി എപ്പോഴും അപ്പൊ ഇരുന്ന് ചിരിക്കും. അടുക്കളയിലാ റേഡിയോ ഇരിക്കുന്നത്. രണ്ടുപേരുടെയും സംസാരം നല്ലതാ, എനിക്ക് കേൾക്കാൻ വളരെ ഇഷ്ടമാ. പിന്നെ അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് കേറാത്ത, പിന്നെ എങ്കിലും എനിക്ക് സ്വാധീനമുള്ളപ്പോ ഞങ്ങൾ എല്ലാ ടോപ്പിക്കിലും കേറുന്നതായിരുന്നു. അപ്പൊ അത് നിങ്ങൾ വന്നപ്പോ കേറാൻ പറ്റാതെ ഇരുന്നെന്ന് പറഞ്ഞാൽ കഥ പറയുമ്പം കേൾക്കാൻ രസമുണ്ട്, അതുകൊണ്ട് കേൾക്കുന്നു. പിന്നെ ഇനിയുള്ള ദിവസങ്ങൾ എല്ലാ ആഴ്ചയിലും അമ്മ കേറാൻ ശ്രമിക്കുക. നിങ്ങളെ സന്തോഷം ഞങ്ങൾക്കും സന്തോഷമല്ലയോ.
1: അതെ,
0: പറയും. പക്ഷെ അമ്മയൊക്കെ വിളിച്ചാണ്
1: ഞങ്ങൾക്ക്
0: സന്തോഷം
3: മോളെ. നല്ലൊരു ദിവസം രണ്ടുപേർക്കും ആയിരിക്കട്ടെ.
1: ഞങ്ങളും തിരിച്ചു നേരിയാണ്. ഇനിയുള്ള ദിവസങ്ങൾ എല്ലാം അടിപൊളി ആയിരിക്കട്ടെ.
0: സന്തോഷം. അപ്പൊ ഗൈസ്, ഈ സമയം അങ്ങനെ ഒരുപാട് വൈകിയിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരമായിരിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയും സ്വന്തം നിതിനുമായിരുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: അറിയൂ, ആസ്വദിക്കൂ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.

0: ഈ ബില്ലൊന്ന് നോക്കിയേ.
1: എന്തുവടി ഇത്?
0: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
1: എല്ലാത്തിനും വിലക്കുറവാണ്.
0: നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
1: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
0: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ. വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
4: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.
1: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ.
2: പറയട്ടെ.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
0: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നുമാറ്റൂർ പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം തന്നെ മിന്നലിനും കാറ്റിനും സാധ്യത. ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കടൽക്ഷോഭത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണം. തിരുവനന്തപുരം പേട്ടയിലുള്ള സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷന്റെ മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ഒരു ദിവസം പ്രായമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. വിശദ വിവരങ്ങൾക്കായി 9495000915 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുമല്ലെങ്കിൽ 9495000923 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത്തിക്കര ബ്ലോക്ക് പട്ടിക വികസന ഓഫീസിന്റെ പരിധിയിലുള്ള ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഒഴിവിലേക്കുള്ള സീറ്റിലേക്ക് അപേക്ഷിക്കാം. 5 മുതൽ 10 ക്ലാസ് വരെ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ജാതി, വരുമാനം, സ്വഭാവ സർട്ടിഫിക്കറ്റ്, മുൻ ക്ലാസ്സിലെ അവസാന പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ലിസ്റ്റ്, ആധാർ കാർഡ്, പാസ്ബുക്ക്, റേഷൻ കാർഡ് എന്നീ രേഖകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ഇത്തിക്കര ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ May 20 നൽകാം. ഫോമിനും വിശദ വിവരങ്ങൾക്കുമായി 8547630035 എന്ന നമ്പറിലോ 8281319724 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. സ്വകാര്യ ഗ്യാസ് ഏജൻസിയിൽ അനധികൃതമായി സൂക്ഷിച്ച 2000 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. പാചകവാതക സിലിണ്ടറുകൾ സംഭരിച്ച് വിതരണം ചെയ്യുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. 1937 വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു. പൊതുമേഖല, സ്വകാര്യ മേഖലാ കമ്പനികളുടെ സിലിണ്ടറുകൾ മുഖത്തല കണിയാംതോടിന് സമീപത്താണ് കണ്ടെത്തിയത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും മതിയായ രേഖകൾ ഇല്ലാതെയും കണ്ടെത്തിയ 1276 ബോട്ട്ലിംഗ് പ്ലാനിംഗിലേക്ക് മാറ്റി. ബാക്കിയുള്ളവ സെയിൽസ് ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ അതത് ഓയിൽ കമ്പനികളുടെ ഏജൻസികളിലേക്ക് കൈമാറി. തുടർ നടപടികൾക്കായി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതായി ജില്ലാ

0: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഊർജ്ജിതം. യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ദേശീയ ആരോഗ്യനയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ഡെങ്കി നിയന്ത്രണത്തിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രിയാണ് അദ്ദേഹം നെതർലാൻഡ്സിലെത്തിയത്. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. പ്രധാനമന്ത്രി നാളെ സ്വീഡനും തിങ്കളാഴ്ച നോർവേയും സന്ദർശിക്കും. പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. തന്ത്രപ്രധാനമായ പെട്രോളിയം ശേഖരം, ദീർഘകാല എൽപിജി വിതരണം, പ്രതിരോധ സഹകരണം എന്നിവ സംബന്ധിച്ച സുപ്രധാന കരാറുകളിൽ ഇന്ത്യയും യുഎഇയും ഒപ്പുവച്ചു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറയ്ക്കുകയും ചെയ്തു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഊർജ്ജിതമായി തുടരുന്നു. ഇന്നത്തെ യുഡിഎഫ് നേതൃയോഗത്തിൽ മന്ത്രിമാരും വകുപ്പുകളും തീരുമാനിക്കുമെന്നാണ് സൂചന. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. കൊതുകുകൾ വഴി പകരുന്ന രോഗങ്ങളെ തടയുന്നത് സംബന്ധിച്ച അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും മെയ് 16 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മൺസൂൺ ആരംഭിക്കുന്നതിന് മുൻപ് കൊതുകുകളുടെ ഉറവിട നശീകരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഡെങ്കിപ്പനിക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കായി കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. ഡെങ്കി നിയന്ത്രണത്തിനായി സാമൂഹിക പങ്കാളിത്തം, പരിശോധിക്കുക, ശുചിയാക്കുക, അടച്ചു സൂക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈഡിസ് ഇനത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഏറ്റവും മികച്ച ചികിത്സാ പ്രതിരോധമാണെന്നും മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ അവഗണിക്കരുതെന്നും കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജശി ആർ എസ് ആകാശവാണി വാർത്തകളോട്.
2: ഡെങ്കിപ്പനി നേരത്തെ ചികിത്സിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാകാം. കഠിനമായ വയറുവേദന, തുടർച്ചയായ ഛർദി, വായ, മൂക്ക് എന്നിവയിൽ നിന്ന് രക്തസ്രാവം, ഛർദിയിലോ മലത്തിലോ ഉരക്കം, ശ്വാസമെടുക്കാൻ പ്രയാസം, മയക്കം അല്ലെങ്കിൽ അസ്വസ്ഥത, മൂത്രത്തിന്റെ അളവ് വളരെ കുറയുക. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ രോഗിയെ ആശുപത്രിയിലെത്തിക്കണം. ഡീഹൈഡ്രേഷൻ തടയുന്നതിനായി വെള്ളം ധാരാളമായി കുടിക്കുക, ആവശ്യത്തിന് വിശ്രമം എടുക്കുക, പാരസെറ്റമോൾ മാത്രം ഉപയോഗിക്കുക.
1: ദേശീയ ആരോഗ്യനയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരമായ ദീർഘജീവിതം ഉറപ്പാക്കുകയാണ് ആയുഷ്മാൻ ഭാരതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
3: apart from focusing on reproductive and child health as well as communicable diseases, there has been a shift where there is a lot of screening going on for non-communicable diseases, for mental health care and for palliative care and geriatric care as well. So one part of this entire Ayushman Bharat is the Ayushman Arogya Mandir or the health and wellness centers. The second is with the Pradhan Mantri Jan Arogya Yojana. Over 600 million citizens are covered under this initiative.
1: ചടങ്ങിൽ 130 സീനിയർ റെസിഡന്റുമാരും വിദ്യാർത്ഥികളും ബിരുദവും ഡിപ്ലോമയും ഏറ്റുവാങ്ങി. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ് വീഡിയോ സന്ദേശത്തിലൂടെ ബിരുദദാന ചടങ്ങിന് ആശംസകൾ അറിയിച്ചു. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ കുറഞ്ഞ ചിലവിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ബ്ലോക്കിലൂടെ നിരവധി പേർക്ക് ചികിത്സാ സഹായം നൽകി വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് സേനാപതി ക്രിസ് ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9 വയസ്സുള്ള കുട്ടിയുമാണ് ചികിത്സയിലുള്ളത്. ഇവർ കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് PM വികാസ് പദ്ധതിയിൽ NIT കാലിക്കട്ടിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. താങ്ങുവിലയിലെ വർധന നെല്ലിന്റെ വിലയിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. നിലവിൽ താങ്ങുവില വർധനയുടെ പ്രയോജനം കർഷകരിൽ കൃത്യമായി എത്തുന്നില്ലെന്ന് പാലക്കാട്ടെ കർഷകർ പറയുന്നു. കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിച്ചെങ്കിലും സംസ്ഥാനത്തിന്റെ നിലവിലുള്ള പ്രോത്സാഹന വിഹിതം കുറയ്ക്കുന്നതാണ് ഇതിന് കാരണമെന്ന് കർഷകർ വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: കഴിഞ്ഞ ദിവസം നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ 72 രൂപ വർദ്ധിപ്പിച്ചതോടുകൂടി ഒരു ക്വിന്റൽ നെല്ലിന് 2441 രൂപയായി ഉയർന്നിരിക്കുകയാണ്. കേന്ദ്ര താങ്ങുവില അതേപടി കർഷകർക്ക് ലഭ്യമാക്കിയാൽ കേരളത്തിൽ നെല്ലുവില കിലോയ്ക്ക് 30 രൂപ 72 പൈസയായി ഉയരും. പക്ഷേ വർധനയുടെ പ്രയോജനം ലഭിക്കണമെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന വിഹിതം കുറയ്ക്കാതിരിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. കേരളത്തിൽ നിലവിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ കർഷകരിൽ നിന്ന് നെല്ലെടുക്കുന്നത്.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതേസമയം കാലവർഷം ഈ മാസം 26-ന് എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ലക്ഷദ്വീപ് മേഖലയിൽ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്ന് ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ആകാശവാണി 90 വാർഷികങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. സ്വർണ്ണവില കുറഞ്ഞു. പവന് 720 രൂപ കുറഞ്ഞ് 115,080 രൂപയും ഗ്രാമിന് 14,385 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു. വൈശാഖോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊട്ടിയൂരിൽ യോഗം ചേർന്നു. ഈ മാസം 28 നെയ്യാട്ടോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാവുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഊർജ്ജിതം. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ദേശീയ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ ശലീല ശ്രീവാസ്തവ. ഡെങ്കി നിയന്ത്രണത്തിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം പ്രമുഖ ഡച്ച് കമ്പനികളുടെ സിഇഒമാരുമായി കൂടിക്കാഴ്ചയും നടത്തും. പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സന്ദർശനത്തിന്റെ 4ാം പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്റെറില്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സിക്കിമിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ശക്തമായ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മാതൃകയാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യവികസനത്തിൽ സിക്കിം നൽകുന്ന സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണെന്ന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവ്വഹിക്കും. വിദേശയാത്രയ്ക്ക് സെസ് നികുതി, സർചാർജ് എന്നിവ ചുമത്തുന്നതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞു. രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും കൂടുതൽ ലളിതമാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ സ്ഥാപനം വാർത്ത ഔദ്യോഗികമായി പിൻവലിക്കുകയും സംഭവിച്ച വീഴ്ചയിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിക്കുന്ന തദ്ദേശീയവും ലോകോത്തര നിലവാരമുള്ളതുമായ മെഡിക്കൽ ഉപകരണങ്ങൾ രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്.
1: യുണീക് ഫോക്കസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇൻ ദി മേക്കിംഗ് ഓഫ് മെഡിക്കൽ ഡിവൈസസ് വിച്ച് ആർ വേൾഡ് ക്ലാസ്, ഹൈലി ഇഫക്റ്റീവ്, അറ്റ് ദി സെയിം ടൈം ഇൻഡിജിനസ് ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ്. ഇറ്റ് ഇസ് ഓൾസോ സാറ്റിസ്ഫൈയിംഗ് ടു നോട്ട് ദ നിയർലി 7 to 8 ടെക്നോളജീസ് ആർ ബീങ് ട്രാൻസ്ഫേർഡ് എവ്രി ഇയർ ബൈ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് ഈവൻ ദിസ് ഇയർ ദർ ആർ അറ്റ്ലീസ്റ്റ് 7 ടെക്നോളജീസ് വിച്ച് ആർ ഗോയിങ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദി ഇൻഡസ്ട്രി.
0: ദേശീയ ആരോഗ്യ സംരക്ഷണ ചട്ടക്കൂട് കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ വിദ്യാർത്ഥിയും വൈദ്യശാസ്ത്ര സേവനത്തിലേക്ക് ചുവടുവയ്ക്കാനെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും 9ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണത്തിലും പങ്കെടുക്കുകയായിരുന്നു അവർ. ശ്രീചിത്രയിൽ നിന്ന് ബിരുദം നേടുന്നത് മികച്ച നേട്ടമാണെന്നും രോഗി പരിചരണത്തിൽ സഹാനുഭൂതിയും അനുകമ്പയും പരിശീലിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും ശ്രീമതി പുണ്യ സലില ശ്രീവാസ്തവ പറഞ്ഞു. വികസിത ഭാരതത്തിന്റെ ദർശനം എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ സേവനത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നും അവർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യു ഡി എഫ് നേതൃയോഗം ഇന്ന് ചേരും. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര

0: വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും കൊടുങ്കാറ്റിലും ജീവഹാനി സംഭവിച്ചതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സമൂഹമാധ്യമ കുറിപ്പിലൂടെ അനുശോചനം അറിയിച്ച അദ്ദേഹം, പ്രതികൂല കാലാവസ്ഥ ബാധിച്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ കാലവർഷം മെയ് 26-നെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-കാരനുമാണ് ചികിത്സയിലുള്ളത്. കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമായാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: ഡെങ്കിപ്പനി പ്രതിരോധത്തിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾ നിലനിർത്തുന്നതിനും പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ആഹ്വാനം ചെയ്തു. മെച്ചപ്പെട്ട നിരീക്ഷണം, പരിശോധന, ചികിത്സാ സൌകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ സർക്കാർ ഡെങ്കു നിയന്ത്രണ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് ശ്രീ നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡെങ്കിപ്പനി നിയന്ത്രണത്തിന് പൊതുജന പങ്കാളിത്തം, പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഡെങ്കിപ്പനി പടരുന്നത് തടയുന്നതിനുള്ള പ്രീ മൺസൂൺ അവബോധ പ്രവർത്തനങ്ങളുടെ പ്രധാന മാസമായി മെയ് മാസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് അന്താരാഷ്ട്ര പ്രകാശദിനം. 1960 ഭൌതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ തിയോഡോർ മൈമാൻ നടത്തിയ ആദ്യത്തെ ലേസർ പ്രവർത്തനത്തിന്റെ വിജയത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും മെയ് 16 പ്രകാശദിനമായി ആചരിക്കുന്നു. സുസ്ഥിര ഭാവിയിലേക്കുള്ള വെളിച്ചം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ അഭിഷേക് ബാനർജിക്കെതിരെ പോലീസ് കേസെടുത്തു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രകോപനപരമായ പരാമർശം നടത്തി എന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായി വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട കേസ് അന്വേഷണത്തിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ പശ്ചിമബംഗാൾ സർക്കാർ സസ്പെൻഡ് ചെയ്തു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടാകും. ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ചേട്ടാ, ഇല്ല, ശിവശങ്കർ ഒരു സഞ്ചിയും തൂക്കി എന്നും രാവിലെ പോകുന്നത് കാണാമല്ലോ. അവനെന്തുവാ പണി?
1: അവന്റെ പണി എന്തുകൊണ്ട് താനും തന്നെ അറിയുന്നേ?
0: ഞാൻ ഒരു തവണ ചോദിച്ച് അവൻ ഏതാണ്ട് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് അവിടെ അവൻ ഓവർസീർ ആണെന്ന് പറഞ്ഞു. എനിക്കൊന്നും പിടികിട്ടിയില്ല.
1: ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ പ്രൂഫ് റീഡർ ആണെന്നാ പറഞ്ഞത്.
0: എന്തേലും പണി കാണും, അല്ലെങ്കിൽ പിന്നെ പാൻറും വലിച്ചു കയറ്റി ഷൂവും പിറ്റ് ചെയ്ത് സഞ്ചിയും തൂക്കി പോകത്തില്ലല്ലോ.
1: പക്ഷെ ഈ ഇടയ്ക്ക് ഞാനൊരു കാര്യം അറിഞ്ഞു, താൻ ആരോടും പറയരുത്.
0: ഏയ്, കഴുത്തു പോയാലും ഞാൻ മണ്ടത്തില്ല.
1: ഈ റോഡ് സൈഡിൽ ഇട്ട് എണ്ണ കാച്ചി കച്ചവടം ചെയ്യുന്നവരെ താൻ കണ്ടിട്ടുണ്ടോ?
0: ഉണ്ട്. ഈ അടുത്ത കാലത്തെ ടൗണിൽ പോയപ്പോഴും കണ്ടതാ. ഒരുപാട് അങ്ങാടി മരുന്ന് നിരത്തി വെച്ചിട്ട് ഒരു ഉരുളി സ്റ്റൗവിൽ വെച്ച് ഒരാൾ ചട്ടുകം കൊണ്ട് ഇളക്കി മറിക്കുന്നത് കണ്ടതാ.
1: വേറെ ആൾ നിന്ന് മരുന്നിന്റെ ഗുണങ്ങളെ പറ്റി വിളിച്ചു പറയുന്നത് കേട്ടായിരുന്നു.
0: കേട്ട് ബാധോരാതെ പറയുന്നത് കേട്ടു.
1: ആ പണിക്കായവൻ പോണത്.
0: ചേട്ടൻ എന്തെങ്ങനെ അറിഞ്ഞു?
1: നമ്മുടെ സീമത്തറയിലെ കോശി പാലായി പോയിട്ട് വന്നപ്പോ ബസ്സിലിരുന്ന് കണ്ട്.
0: അത് ശിവശങ്കറിന് ആയിരിക്കത്തില്ല, അവനെപ്പോലെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും.
1: അല്ലെന്ന്, ബസ് നിർത്തിയിട്ട സമയത്ത് കോശി കണ്ട്. കോശി ബസ് ഇരുന്നുകൊണ്ട് ശിവശങ്കരാന്ന് വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി, പെട്ടെന്ന് അവനങ്ങ് മുഖം തിരിഞ്ഞു.
0: വൈദ്യരുടെ ശിങ്കിടിയായിട്ട് പോകുന്നവനാണെന്ന് അറിഞ്ഞ നാണക്കേടാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും മുഖം തിരിച്ചത്.
1: എന്തേലും തൊഴിൽ എരി ജീവിക്കട്ടെ. ആ വാവണിക്കരെ, കുടുംബസംഗമം ഒക്കെ ഭംഗിയായിട്ട് നടന്നോ?
2: ചില പ്രത്യേക കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാ മാവാ ഉണ്ണിത്താൻ അദ്ദേഹമേ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. വിജയിച്ചില്ലെന്ന് മാത്രമല്ല, പൊളിഞ്ഞും പോയി.
0: പണിക്കര് പോയായിരുന്നോ?
1: അല്ല, അതെന്തൊരു ചോദ്യമാ? ആ കുടുംബത്തെ ജനിച്ചതല്ലെങ്കിലും വർഷങ്ങളായിട്ട് ആ വീട്ടിലെ കാര്യസ്ഥനല്ലയോ പണിക്കര്. അതിരിക്കട്ടെ, കുടുംബാംഗങ്ങളെല്ലാം എത്തിച്ചേർന്നായിരുന്നു പണിക്കരെ.
2: 10 മണിക്കാ സംഗമം വെച്ചിരുന്നത്. പലരും എത്തിയപ്പോ തന്നെ 12 മണി കഴിഞ്ഞ്. ചിലര് ഒച്ച കഴിഞ്ഞിട്ടുവാ എത്തിയത്.
0: എന്തിനാ ഇങ്ങനൊരു സംഗമം വിളിച്ചത്?
2: നോക്കാനും കാണാനും ആളില്ലാതെ അവരുടെ ഒരു കാവും കളരിയും ഒക്കെ നശിച്ചു കിടക്കുമല്ലയോ. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമായിരുന്നു.
1: അതിനു മാത്രമാണ് എല്ലാരും കൂടി വിളിച്ചു കൂട്ടിയേ.
2: പിന്നെ നമ്മുടെ താഴേക്കര ഭാഗത്തെ കുറെ കടമുറികൾ ദ്രവിച്ച് വീഴാറായി നിൽക്കുക. ആ കടകൾക്ക് 5 പേര് അവകാശികള്. അവരെല്ലാം ചേർന്ന് അത് വൃത്തിയാക്കി എടുക്കുന്ന കാര്യങ്ങൾ അറിയിക്കണമായിരുന്നു.
0: ചർച്ച വളരെ ഭംഗിയായിട്ട് നടന്നു.
2: അമ്മാവിക്കെന്താ, ഓരോരുത്തരും എഴുന്നേറ്റ് എന്ന് അവരവരുടെ വീട്ടുവിശേഷങ്ങളാ വിളമ്പാൻ തുടങ്ങിയത്. 20 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിയ കാര്യവും ഒരാള് പറഞ്ഞപ്പോ വേറൊരാൾ എഴുന്നേറ്റ് നിന്ന് 3 ലണ്ടനിൽ ജോലി കിട്ടിയ കാര്യം പറഞ്ഞു. ഉടനെ മറ്റൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് 20 ലക്ഷത്തിന് ഫ്ളാറ്റ് വാങ്ങിയ കാര്യം പറഞ്ഞു.
0: അപ്പോ തണ്ടും പൊങ്ങലും സംഗമമാ നടന്നത്.
1: ഭക്ഷണം കാറ്ററിംഗുകാരെ ഏൽപ്പിച്ചായിരുന്നു.
2: ആഡിറ്റോറിയംകാർക്ക് തന്നെ കാറ്ററിംഗ് നടത്തുന്നുണ്ട്. അവരെ ഏൽപ്പിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ പലരും അവരവരുടെ കാറിൽ കയറുന്ന് സ്മോളും അടിച്ചു.
0: ഉച്ചതിരിഞ്ഞ തീരുമാനങ്ങളൊക്കെ എടുത്തു കാണും.
2: 2 മണിക്ക് തുടങ്ങാനിരുന്നതേ 3 മണിയായപ്പോ തുടങ്ങി.
0: സ്മാളും ഭക്ഷണവും കഴിച്ചപ്പോ ഒന്ന് വിശ്രമിക്കാമല്ലോ.
2: വീണ്ടും ചർച്ച തുടങ്ങിയപ്പോ പലർക്കും ഫോൺ വന്ന്. അവരൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയി. കടമുറികൾ പണിയുന്നതിന് ആർക്കും താല്പര്യമില്ലെന്ന്, മക്കളുമാരൊക്കെ അങ്ങ് വിദേശത്തല്ലയോ, അവർക്കാർക്ക് ഇങ്ങാരും കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞു.
1: ഈ ഉണ്ണിത്താന് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ.
2: അടുത്ത തലമുറയിൽപ്പെട്ടവരുടെ നന്മയെ ലക്ഷ്യമാക്കിയ സംഗമം പരിപാടി സംഘടിപ്പിച്ചത്.
1: ഇന്നത്തെ കാലത്ത് കുടുംബവും ബന്ധവും ഒന്നും ആരും ശ്രദ്ധിക്കത്തില്ല.
0: കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാ തന്നെ എത്തിച്ചേരുന്നത് മനസ്സില്ലാ മനസ്സോടാ.
1: അവരവരുടെ ജീവിതത്തിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചു മുമ്പോട്ട് പോകുന്ന കാലമായത്. സ്നേഹബന്ധങ്ങളുടെ ഒക്കെ കാലം പോയി.
0: അതെ, ബന്ധങ്ങൾ തൻ ചങ്ങല കണ്ണികൾ നീളുന്നു. എന്തെന്നും ഏതെന്നും

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ.
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
4: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: പുതുപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെജിവിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: ഡോണ്ട് സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: എൻ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഊരാക്കുടുക്കിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം നിയാ സിറ്റി. ഇന്ന് ഞാൻ എത്തിയിരിക്കുകയാണ് കുറേയധികം കഥകളുമായി നിങ്ങളെ രസിപ്പിക്കാൻ. അപ്പം നിങ്ങൾ റെഡിയല്ലേ വിളിക്കാൻ? വിളിച്ച് ഊരാക്കുടുക്കിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പർ 954-47-00-912. ഊരാക്കുടുക്കിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്കുള്ള സമ്മാനം നൽകുന്നത് ഐ സ്പോർട്ട് മൊബൈൽ ഷോപ്പ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി. 1-2 നല്ല പാട്ടുകൾ കേട്ടതിന് ശേഷം തിരികെ വീണ്ടും എത്താമൻ റേഡിയോ 91.2 ഊരാക്കുടുക്കിലേക്ക്.
1: போயிட்டு வந்துடுறேன் சார்.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
0: പഴയ പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: അഭിനയ രാജ, ഗോകുലബാല, കോടി പ്രകാശ, വിരഗ നരകശ്രീ, രക്ഷകമാല, എത്തനെ മുറിനാനേങ്കിച്ചാവേ, ഇത്തവണ ചൂടിയ വാടല്, ചൂടിയ വാക്കള, വാടിയ സിന്ധകുറുമ്പത്ത, പൂതകിയാക പണിത്തിടുവായ, പാപൈ വിറകം പരികിടുവായ, ആയർദം മായ നീവ, ആയർദം മായ നീവ, ആയർദം മായ നീവ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

0: വെൽക്കം ബാക്ക് ട്വന്റി റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാ സിറ്റി. ഇന്ന് ഊരാക്കുടുക്കിൽ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ടല്ലോ, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഇതാരാണ്?
1: ഞാൻ അമ്പിളി.
0: അമ്പിളി, അമ്പിളി എവിടെ നിന്ന് വിളിക്കുന്നു?
1: കരുനാഗപ്പള്ളി.
0: അമ്പിളി, അമ്പിളി എന്ന് പറയുന്ന പേരിലൊരു പാട്ടുണ്ട്, അറിയാവോ അമ്പിളിക്ക് ഏത് പാട്ടാണ്?
1: പല പാട്ടുകളും ഉണ്ട് അമ്പിളി തുടങ്ങുന്ന.
0: അമ്പിളി തുടങ്ങുന്ന പല പാട്ടുണ്ട്. ഒരു പാട്ട് പാടാവോ അമ്പിളി തുടങ്ങുന്ന? അമ്പിളിക്ക് പാട്ട് പാടാൻ അറിയാവോ?
1: ആ, ചെറുതായിട്ട് പാടും.
0: എന്നാ അമ്പിളി തുടങ്ങുന്ന ഒരു പാട്ട് പാടിയേ.
1: പൊന്നമ്പിളി
0: അല്ലാതെ അമ്പിളി എന്ന് പറയുന്ന പാട്ടുണ്ട്, അറിയാവോ?
1: അമ്പിളി അമ്മാവ.
0: ഞങ്ങൾക്ക് പാടാനറിയത്തില്ല. ഞങ്ങൾ ചിലപ്പോൾ പാടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, പെയ്തോണ്ടിരിക്കുന്ന മഴ അല്ല, ഇപ്പം മഴ പെയ്തോണ്ടിരിക്കുക, ചിലപ്പോൾ അത് നിന്നാലോ
1: തോന്നു പോവല്ലേ.
0: അതെ, മഴ തോന്നു. അപ്പൊ അമ്പിളി എന്ത് ചെയ്യുന്നു? അമ്പിളി
1: ഞാന് ടീച്ചറാണ്.
0: ടീച്ചർ? അമ്പിളി അമ്മാവനെ പിടിക്കാൻ പോയിട്ടുണ്ടോ?
1: ഇല്ല, ഇതുവരെ പോയിട്ടില്ല.
0: പോയിട്ടില്ല, പോണെന്നുണ്ടല്ലേ. അവസരം കിട്ടിയാ പോ.
1: അവസരം കിട്ടിയാ
0: അവസരം കിട്ടിയാ പോ. ടീച്ചർ എന്തിന്റെ ടീച്ചറാണ്?
1: ഞാന് ഇപ്പം യോഗ ടീച്ചറാണ്.
0: യോഗ ടീച്ചറാണ് അല്ലേ? എങ്ങനെയാ, എവിടെയാണ് പഠിപ്പിക്കുന്നത്?
1: യോഗ ഓൺലൈൻ ആയിട്ട് ക്ലാസ് എടുക്കാം.
0: ക്ലാസ് എടുക്കാം അല്ലേ? ഓക്കെ. അമ്പിളി നമ്മുടെ ശ്രോതാവാണോ ഊരാക്കുടുക്കിന്റെ?
1: അതെ അതെ അതെ.
0: ആണല്ലേ, ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ റൂൾസ് ഒക്കെ അറിയാമല്ലോ അല്ലേ, കേട്ടോണ്ടിരിക്കുന്ന ആളല്ലേ, അറിയാല്ലേ. അപ്പൊ നമുക്ക് പോകാം. അമ്പിളി പാട്ട് പാടാൻ അറിയാവുന്ന പറഞ്ഞത്, അപ്പൊ ഒരു പാട്ട് കേൾക്കാം. അമ്പിളിക്ക് ഇഷ്ടപ്പെട്ട മനോഹരമായ ഒരു പാട്ട് ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് രണ്ടു ഒരു പാട്ട്.
1: വളരെ നന്നായിട്ടൊന്നും പാടാൻ അറിയത്തില്ല,
0: എന്നാലും അറിയാവുന്ന
1: രീതിയിൽ.
0: ആ, ആയിക്കോട്ടെ.
1: വാക്ക് കൊണ്ട്

0: അത്രയും മതി.
1: അടുത്ത ആ പിന്നെ പല അനുപല്ലവിയിലോട്ടും കൂടെ പോകാറുണ്ട്.
0: അത് സമയം
1: അനുവദിക്കുവാ. അനുവല്ലവിയും പല്ലവിയും വേണേ ആയിക്കോട്ടെ. പല്ലവി അനുവല്ലവി അല്ല, ശരണം കൂടെ ആയിക്കോട്ടെ അല്ലേ. ശരണം കൂടെ
2: ആയിക്കോട്ടെ. വട്ടം വെച്ച് കണ്ണിടയിൽ മുത്തം വെച്ച്

0: മതി
1: മതി അല്ലേ, വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ടല്ലോ, കൺഗ്രാറ്റുലേഷൻസ്. ഇതാണോ പറഞ്ഞത്, എനിക്ക് ചെറുതായിട്ട് മൂളിപ്പാട്ടൊക്കെ പാടത്തോളന്നില്ലേ പറഞ്ഞത് അല്ലേ. ഇപ്പോൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ?
0: പഠിച്ചിട്ടുണ്ട്
1: അല്ലേ, കണ്ടിന്യൂ ചെയ്യുക കേട്ടോ, വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട്. നമുക്ക് വെൽക്കം. അപ്പം നമുക്ക് നമ്മുടെ ഊരാക്കുടിക്കലേക്ക് പോകാം അല്ലേ? ഉറപ്പായും പോകാം. അപ്പൊ എന്റെ ഇരിക്കുന്ന കുടങ്ങളുടെ കളറൊക്കെ ഞാനൊന്ന് പറയാം. എന്താ അതിൽ ഇഷ്ടപ്പെട്ട കളർ അമ്പിളി തിരഞ്ഞെടുക്കണം. പച്ച, നീല, ചുവപ്പ്, മഞ്ഞ, കറുപ്പ്, വെള്ള, ഇതിൽ ഏത് കളറാണ് അമ്പിളി തിരഞ്ഞെടുക്കുന്നത്? പച്ച കളർ. പച്ച കളറാണ് അമ്പിളി തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, ആ പച്ച കുടത്തിലുള്ള അതൊന്ന് പൊട്ടിക്കാം. പച്ച കുടം എന്താ, അതിലെന്താ കിട്ടിയിരിക്കുന്നത്? അതിൽ ഒരു കഥ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് പറയും, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് ഞാൻ അഞ്ച് ചോദ്യം ചോദിക്കാം. ആൻസർ ആര് തരണം?
0: ഞാൻ തരണം.
1: ആ, ഈ അമ്പിളി തരണം അല്ലേ. അപ്പൊ റെഡി അല്ലേ?
0: റെഡി.
1: അപ്പൊ കേട്ടോ, കുടം പൊട്ടിച്ചു, ആ കഥ കിട്ടി. അതങ്ങോട്ട് പറയാൻ പോവുകയാണ്. തൂത്തുക്കുടിയിൽ സുകുമാരൻ സുഗുവിനെ കാണാൻ തോമസിന്റെ വീട്ടിൽ പോയെങ്കിലും കാണാൻ പറ്റാത്തതിനാൽ പണിക്കരുടെ പണ്ടകശാലയിൽ ഉള്ള വീട്ടിൽ പോയി. അവിടെ കണ്ട നിനച്ചിരിക്കാതെ നിന്നെ കണ്ടു എന്ന നോവൽ എടുത്തു വായിച്ചു. ഇത് കണ്ടുവന്ന കോട്ടയം കോയ കൊല്ലത്തേക്ക് പോയി. പോകുന്ന വഴിയിൽ കണ്ട പാ കച്ചവടക്കാരനോട് പായുടെ വില തിരക്കിയിട്ട് കിടന്ന പാ കണ്ടില്ല എന്ന നാടകം കാണാൻ നാടക വണ്ടിയിൽ കയറി. ഇത് കണ്ട നാടക മാനേജർ പോക്കർ നാടക വണ്ടിയിൽ നിന്നും ഇറക്കി വിട്ടു. ഇത്രയേ ഉള്ളൂ കഥ.
0: വളരെ
1: മനോഹരമായിരുന്നു. അതാണല്ലോ നമ്മുടെ ഊരാക്കുടുക്ക് എന്ന് പറയുന്നത്. അമ്പിളി, നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം അല്ലേ. അപ്പം ആദ്യത്തെ ചോദ്യം, ഏത് നോവലാണ് എടുത്തു വായിച്ചത്? നിനച്ചിരിക്കാതെ നിന്നെ കണ്ടു. വളരെ നല്ല ആൻസറാണ്, രണ്ടു മാർക്ക് വാങ്ങിച്ചു. മിടുക്കിയാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടി. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഏത് നാടകം കാണാനാണ് നാടക വണ്ടിയിൽ കയറിയത്?
0: കിടന്നില്ല.
1: കിടന്നപ്പാ കാണാതെ വന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല അല്ലേ. കെട്ടിയിട്ടേക്കണം കേട്ടോ, അല്ലെങ്കിൽ കാണാതെ പോകും. അപ്പൊ കിടന്നപ്പാ കണ്ടില്ല, അത് വളരെ മനോഹരമായ ആൻസർ ആയിരുന്നു. രണ്ടു മാർക്ക് അവിടെയും വാങ്ങിച്ചു. അടുത്ത മൂന്നാമത്തെ ചോദ്യം, സുഗുവിനെ കാണാൻ ആരാണ് പോയത്? കോട്ടയം കുഞ്ഞച്ചൻ അല്ല, അതൊരു സിനിമയാണ്, അത് ഞാൻ പറഞ്ഞു ഇതിനകത്ത്. കോട്ടയം കുഞ്ഞച്ചന്റെ കാര്യം
0: അറിയില്ല.
1: അറിയില്ല, ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടായോ? രക്ഷയില്ല, കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല അല്ലേ. അപ്പൊ പറയട്ടെ ആൻസർ.
0: പറഞ്ഞോളൂ.
1: തൂത്തുക്കുടിയിൽ സുകുമാരൻ. അറിയാമായിരുന്നോ? അറിയാമായിരുന്നോ?
0: അറിയാമായിരുന്നു.
1: അടുത്ത നാലാമത്തെ ചോദ്യം, ആരാണ് കൊല്ലത്ത് പോയത്? കൊല്ലത്ത് പോയത് ആരാണെന്ന് അറിയാമോ? അറിയാമോ ആരാണെന്ന് കൊല്ലത്ത് പോയത്? കോട്ടയം കുഞ്ഞച്ചൻ അല്ല, പക്ഷെ അതിനകത്തൊരു ആൻസർ കിടപ്പുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ട്. പറയാവോ? പറയാവോ? കോട്ടയം കുഞ്ഞച്ചനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞച്ചൻ അല്ലല്ലോ.
0: കോട്ടയം
1: സുകുമാരൻ. കോട്ടയം കോട്ടയം കോട്ടയം കോട്ടയം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മാർക്ക് ഞാൻ തന്നു. കോട്ടയം കോട്ടയം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മാർക്ക് ഞാൻ തന്നു, പക്ഷേ കോട്ടയം കോയായിരുന്നു. കോട്ടയം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മാർക്ക്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ആരാണ് പോക്കർ? ആരാണ് പോക്കർ അറിയാമോ? അമ്മൾക്ക് അറിയാമോ? തൂത്തുക്കുടിയിൽ സുകുമാരൻ അല്ല, പിന്നെ ആരാണ് അറിയാമോ? അറിയാമെങ്കിൽ പറയൂ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും ആൻസർ. അല്ലല്ലോ, ആ ചോദ്യത്തിനകത്ത് ഒരുപാട് കഥകൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കഥക്കകത്ത് തന്നെ ഉണ്ടല്ലോ അതിന്റെ ഒരു ആൻസർ കയറി വരുന്നുണ്ട്. ആരാണ് പോക്കർ അറിയത്തില്ല? അറിയത്തില്ല, ഞാൻ പറയട്ടെ ആൻസർ. നാടക മാനേജർ ആയിരുന്നു പോക്കർ. അപ്പൊ എത്ര മാർക്ക് വാങ്ങിച്ചു അമ്പിളി?
0: അഞ്ചു
1: മാർക്ക് വാങ്ങിച്ചു. വളരെ നല്ല മത്സരമായിരുന്നു കേട്ടോ.
0: അപ്പൊ
1: ഇനിയും വെൽക്കം. അപ്പൊ ഇനിയും എൻ്റെ റേഡിയോയിലേക്ക് വിളിച്ച് ഞങ്ങളുടെ ഊരാക്കുടിക്കൽ പങ്കെടുക്കുക കേട്ടോ.
0: ആ,
1: അപ്പൊ വിളിച്ചതിൽ സന്തോഷം.
0: താങ്ക് യു.
1: ഓക്കെ, വെൽക്കം.
0: താങ്ക് യു.
1: വെൽക്കം. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9544709092. കേട്ടുകൊണ്ടിരിക്കുക റേഡിയോ 91.2 ഊരാക്കുടിക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാസ് സിറ്റി. വിജയികൾക്കുള്ള സമ്മാനം നൽകുന്നത് ഐ സ്പോർട്ട് മൊബൈൽ ഷോപ്പ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാ സിറ്റി. ഇന്ന് ഊരാക്കുടുക്കിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ടല്ലോ, ആരാണ് നോക്കാം.
1: ഹലോ,
0: ഇതാരാണ്? ആരാണ്? സുനിൽ. ഇവിടെ വിളിക്കുന്നല്ലേ സുനിൽ? ആണ്. എന്തുണ്ട് സുനിലെ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? പനിയായിരുന്നു. കുറവുണ്ടോ? ആ, അത് ശരി. പിന്നെ അപ്പൊ നമ്മുടെ മത്സരത്തിൽ കേട്ടില്ല, പ്രോഗ്രാം ഞാനില്ലായിരുന്നു, ഞാൻ സ്ഥലത്തില്ലായിരുന്നു കേട്ടോ. ആ, അതുകൊണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന കുടങ്ങളുടെ കളറൊക്കെ ഞാനൊന്ന് പറയട്ടെ. നീല, ചുവപ്പ്, മഞ്ഞ, കറുപ്പ്, വെള്ള, ഇതിൽ ഏത് കളർ കുടമാണ് സുനിൽ തിരഞ്ഞെടുക്കുന്നത്? നീല കളർ കുടമാണ് സുനിൽ തിരഞ്ഞെടുത്തേക്കുന്നത്. ആ നീല കുടം നമുക്കൊന്ന് പൊട്ടിക്കാം അല്ലേ? പൊട്ടിക്കട്ടെ. നീലക്കുടം പൊട്ടിച്ചു. അതിൽ കിട്ടിയിരിക്കുന്ന കഥ ഞാനൊന്ന് പറയട്ടെ. കേൾക്കുന്നുണ്ടോ? ആ, എന്നാ കഥ പറയാൻ പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് ഞാൻ ഒരു 5 ചോദ്യം ചോദിക്കാം, ആൻസർ ആയി തരണം. ആ, അതെ അതെ അതെ അതെ അതെ അതെ. അപ്പൊ റെഡിയല്ലേ? അപ്പൊ നീലക്കുടം പൊട്ടിച്ചു, അതിൽ കിട്ടിയിരിക്കുന്ന കഥ ഞാനൊന്ന് പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ചിരിച്ചുകൊണ്ട് നിന്ന നിലാവരമ്പത്ത് തിലോത്തമ്മനെ തിരുവല്ലയിലേക്ക് പറഞ്ഞയച്ച പാടവരമ്പത്ത് പുഷ്കരനെ തിരക്കിപ്പോയ തത്തോം തരികിട തിത്തിത്തോം എന്ന വീട്ടിൽ പത്രോസിനെ പാൽക്കാരൻ പശുപതി ഓടിച്ചിട്ട് തല്ലി, ഇത് കണ്ട ഓടിടാത്ത വീട്ടിൽ ഓമനക്കൂട്ടൻ ഓശാന പാടി, ആ വഴി വന്ന നീലി വീട്ടിൽ നീലനോട് നിൽക്കാൻ പറഞ്ഞെങ്കിലും നിൽക്കാതിരുന്ന നീലൻ നിലത്ത് വീണുരുണ്ട്, ഇതറിഞ്ഞ കാക്രീം കീക്രോം തവള കിണറ്റിൽ ചാടി, ഈ ചാട്ടത്തിലും തവള പാട്ടുപാടിക്കൊണ്ടിരുന്നു. ഇത്രയേ ഉള്ളു കേട്ടോ? കേട്ടു. കേട്ടില്ല? ശ്രമിക്കാം. എന്താ ശ്രമിക്കാവുന്ന ഉത്തരം പറയാൻ ശ്രമിക്കാവുന്നു. അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ചോദിക്കട്ടെ ചോദിക്കട്ടെ സുനിലേ. സുനിൽ പനിയായതുകൊണ്ടായിരിക്കും ഒരു ഉന്മേഷം വരുന്നില്ല അല്ലേ? ആണോ? മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് അല്ലെ? ആ, ഓക്കെ ഓക്കെ സുനിലെ, പെട്ടെന്ന് സുഖമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. പത്രോസ് ഏത് വീട്ടിലെ ആയിരുന്നു? പത്രോസ് ഏത് വീട്ടിലെ ആയിരുന്നു? കേട്ടില്ല? കേട്ടില്ല? കേട്ടില്ല? കേട്ടില്ല? കേട്ടില്ലേ? കേട്ടില്ലേ? കോട്ടയത്തൊരു മൂത്ത കുഞ്ഞേച്ചൻ പെരുന്നാള്, അതറിയാവോ ആ പാട്ട്? ഒന്ന് പാടിയേ. ആൻസർ ഞാൻ പറയട്ടെങ്കിൽ, തത്തോം തരികിട തിത്തിത്തോ എന്നായിരുന്നു ആൻസർ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഓശാന പാടിയതാരാണ്? അല്ലല്ലോ, വീടുവാട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇത്. അതെ, വീടുവാട്ട് ബന്ധപ്പെട്ടതാ. അതിനകത്തൊരു പേരും ഉണ്ട്, അറിയാവോ? അറിയത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കാനും പറ്റത്തില്ല. ഓടിടാത്ത വീട്ടിൽ ഓമനക്കുട്ടൻ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ചിരിച്ചുകൊണ്ട് നിന്നത് ആരാണ്? അയ്യോ, പാടവരമ്പത്തൂടെ പോയിട്ടുണ്ടോ? അല്ല, ഈ പത്രോസിനെ മാത്രം പിടാതെ പിടിച്ചോണ്ടിരിക്കുകയാണ്. വിടല്ലേ, ഒരു കാരണവശാലും വിടല്ലേ. അറിയാവോ ആൻസർ? തിലോത്തമനായിരുന്നു. അടുത്ത നാലാമത്തെ ചോദ്യം, ഏത് തവളയാണ് കിണറ്റിൽ ചാടിയത്? ഏത് തവളെ കിണറ്റിൽ ചാടിയത്? ഒരുപാട് തവളകളുണ്ട്. അറിയായിരുന്നു, എന്നിട്ട് പെട്ടെന്ന് മറന്നുപോയോ? കിണറ്റിൽ ചാടിയ തവളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കുളത്തിൽ ചാടി, കിണറ്റിൽ നിന്നെടുത്ത് കുളത്തിൽ ചാടി, അറിയാം. പിന്നെ കുളത്തിൽ നിന്നെടുത്ത് കിണറ്റിൽ ചാടും, അറിയാവോ? കാക്രി കോക്രോം. എങ്ങനെ മാക്രി അറിയുന്നത്? കാക്രി കോക്രോ. ഇപ്പൊ കാക്രീം കോക്രോം, അറിയാവോ? അപ്പം ആ, അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിൽ മറ്റേ അദ്ദേഹം വന്നിട്ടുണ്ട്, ആരാന്നറിയാവോ? ആരാ? ആ, പത്രോസ് വന്നിട്ടുണ്ട്. ഇപ്പം പത്രോസ് രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിന് ആൻസർ സുനിൽ പറയും. പത്രോസിനെ ഓടിച്ചിട്ട് തല്ലിയതാരാണ്? ചായ കുടിക്കോ സുനിലേ? ചായ കുടിക്കാറുണ്ട്. ആ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടേ ഈ ആൻസർ, അതുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തേനാണ് ഫുള്ള് വാങ്ങി. ഇപ്പൊ അറിയാവോ ഈ ചായയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുവാന്ന് ഞാൻ പറഞ്ഞപ്പോ തമിഴ് പാട്ടുണ്ടല്ലോ, വന്ദേ പാൽക്കാര അറിയാവോ? അത് പാടേ അറിയാവോ? ആ വയ്യായിരിക്കുന്ന പാടുന്നുണ്ട്. അപ്പൊ ഞാൻ ആൻസർ പറയട്ടെ, പാൽക്കാരൻ പശുപതി. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, പനിയാട്ടിരിക്കുന്നോണ്ട സുനിൽ മാർക്ക് മേടിക്കാൻ പറ്റാഞ്ഞത് കേട്ടോ. ആ പറയുന്നതാണ്, എന്ത് ചെയ്യാൻ, പനിയായി പോയില്ലേ. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം കേട്ടോ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഓക്കേ, നിങ്ങൾക്കും വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 9544700912. കേട്ടുകൊണ്ടിരിക്കുക എൻ റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാസ് സിറ്റി. വിജയികൾക്കുള്ള സമ്മാനം നൽകുന്ന ഐ സ്പോർട്ട് മൊബൈൽ ഷോപ്പ് റെയിൽവേ സ്റ്റേഷൻ റോഡ് തിരുനാഗപ്പള്ളി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: വെൽക്കം ബാക്ക് ട്വന്റി റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാ സിറ്റി. ഇന്ന് ഊരാക്കുടുക്കിൽ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ടല്ലോ, ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ് വിളിക്കുന്നത്? ഏ കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞ മോൻ. അദീൽ, അദീൽ എവിടുന്ന് വിളിക്കുന്നു? പുത്തൻതെരിയിന്ന് വിളിക്കുവാണ് അദീൽ. അതായത് എന്ത് ചെയ്യുന്നു അദീൽ?
1: ഞാൻ പഠിക്കുവാ.
0: ആണോ? ഓക്കെ. ഊരാക്കുടുക്കിന്റെ ശ്രോതാവാണോ അദീൽ?
1: അല്ല,
0: ആദ്യമായിട്ട്. അല്ല, ഊരാക്കുടുക്കിന്റെ ശ്രോതാവാണോ? അതായത് കേട്ടിട്ട്? അതാണ് ചോദിച്ചത്, ആദ്യമായിട്ട് വിളിക്കുവാണെന്നറിയാം. അപ്പൊ അതില്ലേ, അതിന് പാട്ട് പാടാൻ അറിയാമോ? പാട്ട് പാടത്തില്ല അതിലല്ലേ. അതില് എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കുടം തെരഞ്ഞെടുക്കണം, അതിനകത്താണ് അതിലിനുള്ള ഊരാക്കുടുക്ക് ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം കുടത്തിന്റെ കളറൊക്കെ ഞാനൊന്ന് പറയട്ടെ. ചുവപ്പ്, മഞ്ഞ, കറുപ്പ്, വെള്ള, ഇതിലേത് കുടമാണ് അതിൽ തിരഞ്ഞെടുക്കുന്നത്?
1: കറുപ്പ്.
0: കറുപ്പ് കുടമാണ് അതിൽ തിരഞ്ഞെടുക്കുന്നത്. ഈ അതിൽ തിരഞ്ഞെടുത്ത കറുപ്പ് കുടം ഞാനൊന്ന് പൊട്ടിക്കട്ടെ. പൊട്ടിക്കട്ടെ. ഓക്കെ, പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, പൊട്ടിച്ചു പൊട്ടിച്ചു. കേൾക്കുന്നുണ്ടോ? അപ്പൊ കറുത്ത കുടഞ്ഞ പൊട്ടിച്ചപ്പോ ഒരു കഥ കിട്ടി. ഞാൻ ആ കഥയൊന്ന് പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണേ. എന്നിട്ട് ഞാൻ 5 ചോദ്യം ചോദിക്കും. ഓക്കെ, അപ്പൊ റെഡി. ഇത് ഞാനല്ല എന്ന് പറഞ്ഞു നടന്ന, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇത് ഞാനല്ല എന്ന് പറഞ്ഞു നടന്ന നാടിയക്കാരൻ നാരായണൻ നാടകത്തിൽ അഭിനയിക്കാൻ അമ്പലപ്പുഴയ്ക്ക് പോയി. ഇതറിഞ്ഞ ചിന്നപ്പ എന്ന കണ്ണപ്പ സിനിമയിൽ അഭിനയിക്കാൻ ആലപ്പുഴയ്ക്ക് പോയി. ഇതെല്ലാം ആണെങ്കിലും ചുട്ടയിൽ ചന്ദ്രപ്പൻ അപ്പോഴും ചവിട്ട് നാടകം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും കറുത്തകാർ അതിലെ ഓടിക്കൊണ്ടേയിരുന്നു. ഇത് കണ്ടു നിന്ന ആക്രോശി വീട്ടിലെ ആകാശ് അയലത്തെ വീട്ടിലെ അയല വറുത്തത് കഴിക്കാൻ പോയി. ഇത് കണ്ട കൊച്ചുണ്ണി ഉണ്ണിയപ്പം വാങ്ങി കഴിച്ചുകൊണ്ടേയിരുന്നു. ഇത്രയേ ഉള്ളു കഥ. അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ? പോകട്ടെ. നാടകത്തിൽ അഭിനയിക്കാൻ പോയത് ആരാണ്? അല്ലല്ലോ, ആ നാരായണൻ. കറക്റ്റ് ആൻസർ. ഒരു 2 മാർക്ക് വാങ്ങിച്ചു. മിടുക്കനാണല്ലോ, മിടുക്കനാണ് കേട്ടോ. 2 മാർക്ക് വാങ്ങിച്ചു. അടുത്ത രണ്ടാമത്തെ ചോദ്യം, അയലത്തെ വീട്ടിൽ എന്ത് കഴിക്കാനാണ് പോയത്? ഉണ്ണിയപ്പോ. ഉണ്ണിയപ്പോ അല്ല, നെയ്യപ്പം. അല്ല, ഉത്തരം തെറ്റാ, ഉത്തരം തെറ്റാണ്. അറിയാമോ? അറിയാമോ? പെട്ടെന്ന് പറയണം, 20 സെക്കൻഡ്.
1: ഏ
0: ഇല്ല. അപ്പൊ ഞാൻ പറയട്ടെ, അയല വറുത്തത് കേട്ടോ. ഏതാണ് അയല വറുത്തതുണ്ടോ, കരിമീൻ പൊരിച്ചതുണ്ടോ?
1: കേട്ടിട്ടുണ്ടോ?
0: അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഉണ്ണിയപ്പം വാങ്ങി കഴിച്ചത് ആരാണ്? ഉണ്ണിയപ്പം. ആകാശല്ല, ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം, ഉണ്ണിയപ്പത്തിനകത്ത് തന്നെ ഒരു അക്ഷരമുണ്ട് ഈ പേരുമായിട്ട് സാമ്യമുള്ള. കായംകുളം. ഒരു കായംകുളം അറിയോ? കൊച്ചുണ്ണി. കറക്റ്റ്. കായംകുളം കൊച്ചുണ്ണി അല്ല, കൊച്ചുണ്ണിയാണ് ആൻസർ കേട്ടോ. മിടുക്കനാണ്, മിടുക്കനാണല്ലോ. നീ മിടുക്കനാണല്ലോ ടാ, മിടുമിടുക്കൻ. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യം പറയട്ടെ. പറയട്ടെ. ചൂട്ടയിൽ ചന്ദ്രപ്പൻ എന്തു ചെയ്യുകയായിരുന്നു? ചുട്ടയിൽ ചന്ദ്രപ്പൻ എന്തു ചെയ്യുകയായിരുന്നു? അറിയാമോ? അറിയാമോ? അറിയത്തില്ല. ഏ ഇല്ല, രക്ഷയില്ല. ചവിട്ട് നാടകം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത അഞ്ചാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അവിടെ ഓടിക്കൊണ്ടിരുന്നത് എന്താണ്? കറുത്തകാർ. മിടുക്കൻ, കറുത്തകാറാണ് അവിടെ ഓടിക്കൊണ്ടിരുന്നത്. എത്ര മാർക്ക് വാങ്ങിച്ചു? 6 മാർക്ക് വാങ്ങിച്ചു കേട്ടാ. മിടുക്കനായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ 6 മാർക്ക് വാങ്ങിച്ചു. അപ്പൊ വീണ്ടും വിളിക്കണം റേഡിയോയിലേക്ക്, മത്സരത്തിൽ പങ്കെടുക്കണം കേട്ടോ. കേട്ടോ? അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9544740092. കേട്ടുകൊണ്ടിരിക്കുക റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാസ് സിറ്റി വിജയികൾക്കുള്ള സമ്മാനം നൽകുന്നത് ഐ സ്പോട്ട്
2: ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
6: ഈ ബില്ലൊന്ന് നോക്കിയേ,
7: എന്തുവടി ഇത്?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
7: എല്ലാത്തിനും വിലക്കുറവാണ്.
6: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
7: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
6: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിൽ സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
5: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
8: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
9: പിന്നെ തീർച്ചയായും വാങ്ങണം.
8: എവിടെ നിന്ന് വാങ്ങാനാ?
9: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
8: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
9: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
10: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
11: എയർ കണ്ടീഷൻ KG Wing 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
10: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
12: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാ സിറ്റി. ഇന്ന് ഊരാക്കുടുക്കിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ടല്ലോ, ധാരാളം നോക്കാം. ഹലോ
13: ഹലോ
0: ഹലോ,
13: ഊരാക്കുടുക്ക്.
0: അതെ, ഊരാക്കുടുക്കാണല്ലോ. ഇതാരാണ്?
13: ഇത് പിന്നിടക്കുളങ്ങരയിൽ മാധുരിയാ.
0: മാധുരിയാണ് അല്ലേ? എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമാണോ?
13: സുഖമായിട്ടിരിക്കുന്നു
0: അല്ലേ? എവിടെ വർക്ക് ചെയ്യണല്ലേ അല്ലേ?
13: ഇല്ല, വർക്ക് ചെയ്യുന്നില്ല.
0: വർക്ക് ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം പാട്ടൊക്കെ പാടുവോ മാധുരി? ഇല്ലേ,
13: മാധുരി കേൾക്കാൻ ഇഷ്ടമാ.
0: പാട്ട് പാടത്തില്ല? പാടിയിട്ടുണ്ടോ?
13: ഒരു വരി എങ്ങാണോ? ഒരു വരി, രണ്ടു വരി പാടാ. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി.

കുളിർകാലസുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. നീരദശ്യാമള നീല നഭസ്വരൂ

0: ഒരു ചാരു സരോവരമായി ചിങ്ങിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. ചിങ്ങിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി.
1: പാട്ട് പാടാൻ അറിയത്തില്ല, ഞാൻ ഒരു വരി പാടാമെന്ന് പറഞ്ഞ ആളാണ് ഇത് മൊത്തം പാടിയിരിക്കുന്നത്. അതും വളരെ മനോഹരമായിട്ട് പാടിയിരിക്കുന്നു. പാട്ട് പഠിച്ചിട്ടുണ്ടോ? സംഗീതം പഠിച്ചിട്ടുണ്ടോ? വളരെ വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അത് തന്നെയല്ല, ഇത് വളരെ നല്ലൊരു പാട്ടാണ്, വളരെ കേൾക്കാൻ ഇഷ്ടം എപ്പോഴും. അതെ, നമുക്ക് എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളിൽ ഒരു പാട്ടാണ്. വളരെ നല്ലോണം അറിയാം, നല്ല നല്ല രീതിയിൽ പാടി കേട്ടോ. കൺഗ്രാജുലേഷൻസ്. പാടാൻ അറിയത്തില്ല ഒരു വരി. ആ ആണോ, ആ കൊള്ളാം, ഇത്ര മനോഹരമായിട്ട് പാടിയാൽ നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇനി വീണ്ടും പാടണം, പാടാൻ അറിയാം. കാരണം അത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ മാറ്റം ഉണ്ടാവും. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. വളരെ നല്ലോണം പാടിയിട്ടുണ്ട് കേട്ടോ, വളരെ നല്ലോണം പാടി. അപ്പൊ ഇനി റേഡിയോയിലോട്ട് വിളിക്കുമ്പോ ഇനി ഓരോ പാട്ട് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിട്ട് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തു അല്ലേ. അപ്പം ഇതിന്റെ റൂൾസ് ഒക്കെ അറിയാമല്ലോ. അപ്പൊ എന്റെ കയ്യിൽ കുടങ്ങളുടെ കളർ ഞാനൊന്ന് പറയാം. ചുവപ്പ്, മഞ്ഞ, വെള്ള, ഇതിൽ ഏത് കളർ കുടമാണ് മാധുരി തിരഞ്ഞെടുക്കുന്നത്? മഞ്ഞക്കുടം തിരഞ്ഞെടുത്തു. മാധുരിക്ക് വേണ്ടി ആ മഞ്ഞക്കുടം അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. പൊടിച്ചപ്പോൾ ഒരു കഥ കിട്ടി, ആ കഥ ഞാൻ പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു പ്രാവശ്യം പറയത്തോളൂ. അതിനുശേഷം ഞാൻ 5 ചോദ്യം കൂടി ചോദിക്കും. അതിനുത്തരം ആര് പറയണം? പറയണം. അപ്പൊ റെഡിയല്ലേ? സമയമില്ല, സമയമില്ല, കണാരനൊട്ടും സമയമില്ല. ഇതറിഞ്ഞ കുമളിയിൽ കുമാരൻ ഒന്നും മനസ്സിലായില്ല. ഇത് കണ്ട ആലിലപ്പറമ്പിൽ അലിയാർ അയലത്തെ കല്യാണത്തിന് കന്യാകുമാരിക്ക് പോയി. പോയ വഴിയിൽ കണ്ട കളത്തിൽ കനകനോട് കഥയറിയാമോ പറയാം എന്ന നോവലെടുത്ത് വായിച്ചിട്ട് അതിലെ വന്ന ആവനാഴിയിൽ എന്ന ബസ്സിൽ കയറി കഥ പറഞ്ഞുകൊണ്ടിരുന്ന കാതറിനെ കഴുത്തിന് പിടിച്ച് തള്ളി എന്നിട്ട് ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി. ഇത്രയേ ഉള്ളു കഥ. അതല്ലേ ഊരാക്കൊടുക്ക്? അതാണല്ലോ ഊരാക്കൊടുക്ക്. അതെ അതെ അതെ അതെ അതെ അതെ. അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ഏത് നോവലാണ് എടുത്തു വായിച്ചത്?
0: കഥയറിയാൻ
1: ഇത്രവരെ കിട്ടിയോളൂ, അത്ര വരെ അറിയത്തോളൂ അല്ലേ. കഥയറിയാമോ പറയാം എന്നായിരുന്നു. കഥ അറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു മാർക്ക് തന്നു. പക്ഷേ കറക്റ്റ് ആൻസർ കഥ അറിയാമോ പറയാം എന്നായിരുന്നു അല്ലേ. അതെ. രണ്ടാമത്തെ ചോദ്യം, ആർക്കാണ് ഒട്ടും സമയം ഇല്ലാതിരുന്നത്? കുമാരനല്ല. ഉത്തരം തെറ്റി. കുമളി പോയിട്ടുണ്ടോ? കുമളി മൂന്നാർ കുമളി ഒക്കെ അടുത്തടുത്തായിട്ട് വരും. കുമളിയിൽ ഭയങ്കര തണുപ്പും ഒക്കെ ഉള്ള കുമളി നല്ല സ്ഥലമല്ലേ? കുമളി
0: നല്ല സ്ഥലമാ.
1: ആ പറ.
0: കുമളിയിൽ
1: അല്ലല്ല. ഉത്തരം തെറ്റി. പറഞ്ഞ ഉത്തരങ്ങളൊക്കെ തെറ്റി. ആൻസർ ഞാൻ പറയട്ടെ? കണാരൻ എന്നായിരുന്നു. കണാരൻ. ആ അടുത്ത മൂന്നാമത്തെ ചോദ്യം, അയലത്തെ കല്യാണത്തിന് ആരാണ് പോയത്?
0: കുമാരനാണോ?
1: അല്ല. ഉത്തരം തെറ്റി. അറിയാമോ? അറിയത്തില്ല, അറിയത്തില്ല. ഞാൻ പറയട്ടെ ആൻസർ? ആലിലപ്പറമ്പിൽ അലിയാർന്നായിരുന്നു. ആലിലപ്പറമ്പിൽ
0: അലിയാർന്നായിരുന്നു.
1: അപ്പൊ അടുത്ത നാലാമത്തെ ചോദ്യം, ഏത് ബസ്സിലാണ് കയറിയത്? കളത്തിൽ. അല്ല,
0: അറിയത്തില്ല.
1: എന്ത് പറ്റി? അറിയത്തില്ല. ഇതിലൊരു സിനിമയുടെ പേര് വരുന്ന ഒരു ഇതായിരുന്നു. അല്ല അല്ല അല്ല, പറയട്ടെ. ആവനാഴിയിൽ, ആവനാഴി മോഹൻലാലിന്റെ സിനിമയുടെ പേര് ആവനാഴി. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഒന്നും മനസ്സിലാവാതിരുന്നത് ആർക്കാണ്? ആ ഇതറിയാം. അല്ലല്ലോ, ഇവിടെയല്ലേ പോയിട്ടുള്ളത്. അല്ലല്ല, കണാരനല്ല, കുമളിയിൽ കുമാരൻ. കുമളിയിൽ കുമാരൻ, അപ്പൊ അത് കറക്റ്റ് ആണ്. ഇപ്പൊ എത്ര മാർക്ക് വാങ്ങിച്ചു ടോട്ടൽ?
0: 3 മാർക്ക്.
1: നല്ല മത്സരമായിരുന്നു. ഇനി വീണ്ടും വിളിച്ച് മത്സരത്തിൽ പങ്കെടുക്കണം, കൂടാതെ പാട്ടും പാടണം.
0: ഒന്നും പറയാൻ പറ്റില്ല.
1: അത് കുഴപ്പമില്ല, പാട്ട് പാടിയില്ലേ മനോഹരമായിട്ട്? വളരെ മനോഹരമായ ഒരു പാട്ട് പാടിയില്ലേ? ഇതിൽ കൂടുതൽ എന്ത് വേണം? അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വിളിച്ച് വീണ്ടും ഒരു പാട്ടും പാടണം, മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യണം സമ്മാനം.
0: അപ്പൊ
1: ഇനിയിപ്പോ ഇതുപോലുള്ള പഴയ പാട്ടുകളൊക്കെ കാണാതെ പിടിച്ചു വെച്ചു കേട്ടോ. അടുത്ത പ്രാവശ്യം പാട്ട് പാടണം കേട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചാൽ സന്തോഷം. ഓക്കെ, നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9544-7000-9192. കേട്ടുകൊണ്ടിരിക്കുകയാണ് റേഡിയോ 91.2 ഉരാക്കുടിക്കൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയ സിറ്റി വിജയികൾക്കുള്ള സമ്മാനം നൽകുന്നത് ആയുസ് സ്പോർട്ട് മൊബൈൽ ഷോപ്പ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.

നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
7: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: വെൽക്കം ബാക്ക് ട്വന്റി റേഡിയോ 91.2 ഊരാക്കുടുക്കിൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയ സിറ്റി. ഇന്ന് ഊരാക്കുടുക്കിൽ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ടല്ലോ, ആരാണെന്ന് നോക്കാം. ഹലോ.
9: ഹലോ
8: ഹലോ, ഇതാരാണ്? വൈഗ വൈഗ വൈഗ. എന്താണ് വൈകി വന്നത്? വൈഗ, ഇത് നമ്മുടെ സ്ഥിരം ശ്രോതാവല്ലേ വൈഗ?
9: എന്തോ,
8: സ്ഥിരം ഒരു ശ്രോതാവ അല്ലേ വൈഗ? നേരത്തെ വിളിക്കുന്നല്ലായിരുന്നോ വൈഗ? അതാണ് ചോദിച്ചത്, വൈഗ എന്തേ വൈകി വന്നത്? ഒരുപാട് നാളായല്ലോ വിളിച്ചിട്ട്. വൈകെ എവിടെ? കുറ്റിമട്ടമോ? എവിടെ?
9: ഹലോ,
8: എവിടെയാണ്? കുറ്റിമട്ടമാണോ? മൈനാഗപ്പള്ളി ആണല്ലേ. ഓക്കെ വൈഗ, അപ്പൊ വൈഗ പാട്ട് പാടുവോ?
9: ചെറുതായിട്ട്
8: ഒന്ന് പാടിയേ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട്. വൈഗയുടെ ഒരു കുറച്ച് പാട്ട് കേൾക്കാം. പാടിയോ.

0: കഴിഞ്ഞു. ഓ, വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം പാട്ട് പാടും, പാട്ടൊക്കെ പാടുമായിരുന്നു. പ്രാക്ടീസ് ചെയ്യണം ഡെയിലി, നല്ലോണം പാടുന്നുണ്ട്
1: കേട്ടോ.
0: എന്റെ കയ്യിലിരിക്കുന്ന കുടങ്ങളുടെ കളറൊക്കെ ഞാനൊന്ന് പറയട്ടെ. ചുവപ്പ്, വെള്ള, ഇതിൽ ഏത് കളർ കുടമാണ് വൈഗ തിരഞ്ഞെടുക്കുന്നത്? ചുവപ്പ് കുടം. വൈഗ തിരഞ്ഞെടുത്ത ചുവപ്പ് കുടം നമുക്കൊന്ന് പൊട്ടിക്കാം അല്ലേ? പൊട്ടിക്കട്ടെ. അപ്പൊ വൈഗ തിരഞ്ഞെടുത്ത ചുവപ്പ് കുടം പൊട്ടിച്ചു, അതിൽ കിട്ടിയിരിക്കുന്ന കഥ ഞാനൊന്ന് പറയാൻ പോവാ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്നിട്ടറിയാവല്ലോ ഞാൻ 5 ചോദ്യം ചോദിക്കും. അപ്പൊ ഓക്കെ കേട്ടോണം. മുട്ടായി തെരുവിൽ മുട്ടായി വാങ്ങാൻ പോയ മുട്ടത്ത് മുത്തിനെ തിരക്കി പോയ തിരക്കില്ല രാജ്യത്ത് രാജുവിനെ പാട്ട് പഠിപ്പിക്കുവാൻ പറഞ്ഞുവിട്ട കുതിരക്കച്ചവടക്കാരൻ കൊച്ചുകുട്ടനെ കുനിച്ചിരുത്തി ഇടിച്ച ഇടിയൻ ചന്തുവിനെ ചന്തയ്ക്ക് പറഞ്ഞയച്ച പാടവരമ്പത്ത് പപ്പുവിനെ പപ്പടം വാങ്ങാൻ അങ്ങാടിക്ക് പറഞ്ഞയച്ചിട്ട് പാതിരാക്കിളി എന്ന പാട്ട് പാടിക്കൊണ്ടുവന്ന പോത്ത് കച്ചവടക്കാരൻ പോക്കറിനെ പൊതിരെ തല്ലിയ തടിയൻ വാസുവിനെ പിന്നെ ആരും കണ്ടില്ല. ഇത്രയേ ഉള്ളൂ കഥ കേട്ടോ. വൈകി പോയോ? അവിടെ ഉണ്ടോ? കഥ കേട്ട് കഴിഞ്ഞപ്പോ അനക്കമില്ലേ, ഞാൻ അവിടുന്ന് പോയോ? അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് പോയിക്കളെ അല്ലേ. ഒന്നാമത്തെ ചോദ്യം, ആരെയാണ് ചന്തക്ക് പറഞ്ഞയച്ചത്? അല്ല അല്ല അല്ല അല്ല അല്ലല്ലോ, അതിൽ തന്നെ ഉണ്ടല്ലോ. ആരെയാണ് ചന്തയ്ക്ക് പറഞ്ഞയച്ചതിനകത്ത് തന്നെ ഉത്തരം വരുന്ന രണ്ടക്ഷരങ്ങൾ തന്നെ ഉണ്ട്. പറയാമോ? അറിയാമോ? ചന്തു. ഏത് ചന്തുവാണ്? അല്ലല്ലോ, ഇഡലി കഴിക്കോ? ഇടിയപ്പം കഴിക്കോ? അരിപ്പത്തിരി, അരിപ്പത്തിരി, ഇടിയപ്പം, ഇഡലി. ഇനി പറയാ. അയ്യോ, അല്ലല്ലല്ല അല്ല, ഇട്ടായി മുട്ടായി ഇട്ടായി ഇല്ല. ചന്തു എന്ന് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, ഇടിയൻ ചന്തുവിനെ എന്നാണ്. അപ്പൊ ഒരു മാർക്ക് കിട്ടി കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, രാജുവിനെ പാട്ട് പഠിപ്പിക്കുവാൻ പറഞ്ഞു വിട്ടത് ആരായിരുന്നു? ഇതറിയാം.
1: രാജുവിനെ പാട്ട് പറഞ്ഞു
0: ആരാണ് പാട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു വിട്ടത്? അറിയത്തില്ലേ കുട്ടൻ തമ്പുരാൻ? ഇതൊന്നും അറിയത്തില്ലേ കുട്ടൻ തമ്പുരാൻ? അറിയത്തില്ല.
1: രാജുവിനെ പാട്ട് പഠിപ്പിക്കാൻ
0: പറഞ്ഞ വിട്ടത് ആരായിരുന്നു? അയ്യോ അയ്യോ അയ്യോ, അല്ലല്ലോ,
1: മുട്ടത്ത്
0: വർക്കി
1: അല്ലേ,
0: തടിയൻ വാസു അല്ല. ഉത്തരങ്ങൾ എല്ലാം തെറ്റിയോണ്ട് ഞാൻ ആൻസർ പറയുന്നു. കുതിരക്കച്ചവടക്കാരൻ കൊച്ചുകുട്ടൻ.
1: കൊച്ചുകുട്ടൻ
0: അറിയായിരുന്നല്ലേ, അറിയായിരുന്നല്ലേ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, പോത്ത് കച്ചവടക്കാരൻ ഏത് പാട്ടാണ് പാടിക്കൊണ്ടു വന്നത്? പാട്ട് പാടാൻ, ആ പാട്ട് പാടാൻ അറിയോ? പാടിയേ. പാതിരാക്കിലി കറക്റ്റ് ആൻസർ, രണ്ടു മാർക്ക് വാങ്ങിച്ചു. അടുത്ത നാലാമത്തെ ചോദ്യം, പോക്കറിനെ ആരാണ് തല്ലിയത്? തടിയൻ വാസു. കറക്റ്റ് ആൻസർ, രണ്ടു മാർക്ക് വാങ്ങിച്ചു. മിടുക്കി മിടുമിടുക്കി അടിച്ച് പുളിക്കുവാണ് കേട്ടോ. അടുത്ത ലാസ്റ്റ് ചോദ്യം, ആരാണ് പപ്പടം വാങ്ങാൻ പോയത്? ടടട, അല്ല അല്ല, അതിനകത്ത് തന്നെ ആൻസർ വരുന്നുണ്ട്. ആരാണ് പപ്പടം വാങ്ങാൻ പോയത്? പാടവരമ്പത്ത്. അയ്യോ, ചന്തു അല്ല, പാടവരമ്പത്ത്. അയ്യോ, അറിയോ പാടവരമ്പത്ത്? തൊട്ടടുത്ത് അറിയാൻ വയ്യല്ലേ, അറിയോ? അല്ല, രാജു അല്ല, രാജു അല്ല, രാജു അല്ല, രാജു അല്ല. പാടവരമ്പത്ത് തന്നെ ആൻസർ വരുന്നുണ്ട്. പറയാവോ? പറയട്ടെ. പാടവരമ്പത്ത് പപ്പു, പാടവരമ്പത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മാർക്ക് കിട്ടി. അപ്പൊ എത്ര മാർക്ക് കിട്ടി? കേട്ടോ. വളരെ നല്ല മത്സരമായിരുന്നു, മിടുക്കിയായിരുന്നു കേട്ടോ. അപ്പൊ വീണ്ടും വിളിച്ച് മത്സരത്തിൽ പങ്കെടുക്കണം കേട്ടോ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, വെൽക്കം. ഇന്ന് ഊരാക്കുടുക്ക് ഇവിടെ വൈൻഡ് അപ്പ് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്കറിയേണ്ടത് ഇന്നത്തെ വിജയ് ആരാണെന്നുള്ളതാണ്. അതിന് ഒന്ന് രണ്ട് നല്ല പാട്ടുകൾ കേട്ടതിന് ശേഷം നമുക്ക് തിരികെ വീണ്ടും എത്താം എൻ്റെ റേഡിയോ 91.2 ഊരാക്കുടുക്കിലേക്ക്.

വെൽക്കം ബാക്ക് ടു എൻ റേഡിയോ 91.2 ഉരാക്കുടിക്കൽ. ഞാൻ നിങ്ങളോടൊപ്പം നിയാസ് സിറ്റി. വിജയൽക്കുള്ള സമ്മാനം നൽകുന്നത് ഐ സ്പോർട്ട് മൊബൈൽ ഷോ പ്രൈവറ്റ് സ്റ്റേഷൻ ടോട്ട് കരുനാഗപ്പള്ളി. അപ്പം ഇന്ന് ഉരാക്കുടിക്കൽ ഒരുപാട് പേര് പങ്കെടുത്തൊരു വളരെ നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ചു. എന്നാൽ തന്നെ ഇന്ന് രണ്ടു പേര് ഒരുപോലെ മാർക്ക് വാങ്ങിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. ഒന്ന് വൈഗ ആറുമാർക്ക്, ആദിൽ ആറുമാർക്ക്. അപ്പോൾ രണ്ടുപേർക്കും മത്സരത്തിൽ സമ്മാനം കൊടുക്കാൻ പറ്റത്തില്ല, ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതിനാൽ നമ്മൾ നറുക്കിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അല്പസമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കറിയാം ഇന്നത്തെ വിജയി ആരാണെന്ന്. അപ്പോൾ ഇന്ന് നറുക്കിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇന്നത്തെ വിജയി ആദിലാണ്. ആദിൽ ആറ് മാർക്ക് വാങ്ങിച്ച് ഇന്നത്തെ ഊരാക്കുടുക്കിൻ്റെ വിജയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദിനുള്ള സമ്മാനം നൽകുന്നത് ഐ സ്പോർട്ട് മൊബൈൽ ഷോപ്പ് റെയിൽവേ സ്റ്റേഷൻ റോഡ് കരുനാഗപ്പള്ളി. ആദിൽ എൻ റേഡിയോ 91.2 ഓഫീസിൽ 7 ദിവസത്തിനുള്ളിൽ ID കാർഡുമായി വന്ന് ഈ സമ്മാനത്തിൻ്റെ വൗച്ചർ കൈപ്പറ്റേണ്ടതാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ല ചിന്തകളും വിശേഷങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

നിന്റെ ശബ്ദം നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
1: മറിക്കോ അടുത്ത് വരരുത്.
2: Please.

ഈ കൂളിയാൻ പറ്റില്ല.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. പി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് മെച്ചപ്പെട്ട ഒരു വിതരണ ശൃംഖല നിർമ്മിക്കാൻ ഇന്ത്യയും നെതർലൻഡ്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെ ഹേഗിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പങ്കിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി അവസരങ്ങളുടെ നാടായി രാജ്യം മാറിയെന്നും പറഞ്ഞു. പകർച്ചവ്യാധി, ഊർജ്ജ പ്രതിസന്ധി എന്നിവയുൾപ്പെടെ ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ദാരിദ്ര്യത്തിലേക്ക് വീഴുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
2: നെതർലൻഡ്സ് കെ സമാജ് ഓർ യഹാ കെ ഇക്കോണമി മേ ജോ കൺട്രിബ്യൂട്ട് കർ രഹേ ഹേ ഉസ് പർ ഹർ ഭാരത്വാസി കോ ഗർവ ഹേ മേ ആജ് ഇസ് അവസർ പർ നെതർലൻഡ് കി ജനത കാ യഹാ കി സർക്കാർ കാ ആഭാര വ്യക്ത കർത്താ ഹൂ മേ യഹാ കി ജനത കോ 140 കറോഡ് ഭാരത്വാസിയോ കി തരഫ് സേ അപ്നി ശുഭകാമനായ ദേതാ ഹൂ.
1: ഹേഗിൽ നെതർലൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടറുമായും മാക്സിമ രാജ്ഞിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി റോബിയറ്റനുമായും ശ്രീ മോദി ചർച്ച നടത്തും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. നാളെ ഉച്ചയോടെ മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെയും അദ്ദേഹം അവരുടെ വസതിയിൽ സന്ദർശിച്ചു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന എംഎൽഎമാരുടെയും എംപിമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്ര ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ആശാ സമരത്തിന് നേതൃത്വം നൽകിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. നിയുക്ത മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്ന് അസോസിയേഷൻ നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് നടന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. ലോകോത്തര നിലവാരമുള്ളതും ചിലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ബിരുദദാന ചടങ്ങിൽ പ്രസംഗം നടത്തി. എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരവും ദീർഘായുസ്സുമുള്ളതുമായ ജീവിതം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു.
3: During the AI India Impact Summit, which we had recently, we have launched the strategy for AI in healthcare. So this is also an initiative which I would like you to keep a lookout for and tell us how to make it better. And to the students, I would just like to say, but just keep learning, because knowledge and technology are evolving rapidly. You will be very busy, but you have such a strong foundation from this institute. So keep learning.
1: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. NITയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപികയെ CBI പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ബോട്ടണി അധ്യാപികയായ മനീഷ് ഗുരുനാഥ് മന്ധാരയാണ് അറസ്റ്റിലായത്. നീറ്റ് UG പരീക്ഷ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹി, ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, അഹല്യാനഗർ എന്നിവിടങ്ങളിൽ നിന്നായി ഇതുവരെ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം നിലയം നാളെ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയ വീഥി, പാളയം, ബേക്കറി വഴി ആകാശവാണിയിൽ സമാപിക്കും.
1: ബംഗാൾ ഉൾക്കടലിലും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക്. 1.5 മാസത്തിനിടെ 5.5 ലക്ഷത്തിലധികം പേർ ഇടുക്കിയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
6: DTPC ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം 3,50,321 പേരും മെയ് പകുതിയാകുമ്പോഴേക്കും 2,70,781 പേരും ഇടുക്കി ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. മെയ് അവസാന വാരത്തോടെ ഇത് മുൻമാസത്തേക്കാൾ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിലും വാഗമണ്ണിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കും പതിവാണ്. ജില്ലയിലെ ഭൂരിഭാഗം ടൂറിസം കേന്ദ്രങ്ങളിലും ഇപ്പോഴും സഞ്ചാരികളുടെ വൻ തിരക്ക് തുടരുകയാണ്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈദൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ബിസിനസ് പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം ഹ്രസ്വ ഹജ്ജ് പാക്കേജ് ഒരുക്കി ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാവുന്ന രീതിയിലാണ് പാക്കേജ്. പദ്ധതിയിലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും കൂടി ഉണ്ടാകും. നാളെ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൌലവി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പോച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

ചെറുപ്പത്തിൽ പലരും ചോദിച്ചിട്ടുണ്ട്, വലുതാകുമ്പോൾ എന്താണ് ആഗ്രഹമെന്ന്. വലുതായപ്പോഴാണ് അതിന് ഉത്തരം കിട്ടിയത്. ആ മനോഹരമായ ആ ബാല്യകാലം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. പേര് മഴയിലാണ്, ഭയപ്പെടുത്തുന്ന മഴയിലാണ്. പണ്ടൊക്കെ ചെറു തുള്ളികളായി നൂൽവണ്ണത്തിൽ ഭൂമിയിലേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾ ഇപ്പോൾ കർശന ഭാവത്തോടെ, കരുത്തോടെ, ഉൾക്കടലും ഉണ്ടാകും വിധമാണ് പെയ്ത് നിറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ സ്കൂൾ തുറക്കും വഴി മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ടേ വാഴയിലയുമായി പോയിരുന്നവരുടെ ഓർമ്മകൾ കൂടി നൊസ്റ്റാൾജിക്ക് ഭാവങ്ങളായി മാത്രം കേൾക്കാൻ കഴിയുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഇന്ന് പോകണമെങ്കിലേ ഇപ്പോൾ വീഴുന്ന മഴത്തുള്ളികൾക്ക് വലിയ കരുത്തുള്ള കുടയ്ക്ക് പോലും താങ്ങാനാവുമോ എന്ന ഭയം പോലും തോന്നിപ്പിക്കുന്ന വിധമാണ് ഇപ്പോഴത്തെ മഴ പെയ്ത്. ഏതായാലും വളരെ നേരത്തെ തുടങ്ങിയ ഈ വർഷത്തെ മഴയുടെ ആശങ്ക ഉളവാക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അടുത്ത ദിവസങ്ങളിൽ അധ്യയന വർഷം ആരംഭിക്കുന്നത്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ലൊരു അധ്യയനമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ഓരോ അധ്യയന വർഷം ആരംഭിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ്. നീണ്ട അവധിക്കാലത്തിന് ഇടവേളകൾക്ക് ശേഷം തുടർച്ചയായി മുഴങ്ങുന്ന ശബ്ദത്തിന്റെയും കാർക്കശത്തിന്റെയും ലോകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ അവിടേക്ക് വിടുന്നത് ജീവിതവ്രതമായി എടുക്കുന്ന മാതാപിതാക്കൾ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നിറഞ്ഞ കാഴ്ചകളാണ് അല്ലേ. എന്നാലേ ഇത്തവണത്തെ സ്കൂൾ തുറപ്പിന് ചില പ്രത്യേകതകളുണ്ട്. അതിലൊന്നേ തെരുവ് കാഴ്ചകളുടെ ഭംഗി നിറവും ഇത്തവണ നഷ്ടപ്പെട്ടതാണ്. പുതിയ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഴയ കാലത്തെ പോലെ വഴിയോര കച്ചവടങ്ങളോ സ്കൂൾ ബാഗിന്റെ വിതരണങ്ങളോ അത്തരം കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല കേട്ടോ, അത്തരം തെരുവ് കച്ചവടങ്ങളിൽ പുതിയ കാലത്തിന്റെ കുട്ടികൾക്ക് താല്പര്യമില്ല. അവരുപയോഗിക്കുന്ന ബാഗും കുടയും മറ്റ് സാധനങ്ങളൊക്കെയും ബ്രാൻഡ് ചേർത്ത് അവർ പഠിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് പോലെ ഏതെങ്കിലും ഒരു ബാഗോ കുടയോ പഴയ കലണ്ടറിന്റെ പുതിയോ ഇതൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് അവരുടെ തീരുമാനമുണ്ട്. നമുക്കങ്ങനെ ആയിരുന്നില്ല കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒന്ന് പുതിയത് കിട്ടിയാൽ എന്തൊരു സന്തോഷമായിരുന്നു. പുതിയത് കിട്ടുന്നത് കാര്യമാകാൻ കാരണം മറ്റൊന്നാണ്, നമുക്ക് പുതിയത് ഉണ്ടാവില്ല. പഴയത് പോലും നൽകാൻ ആരും കാണില്ല. അപ്പോഴാ പുതിയതിന്റെ കാര്യം. അങ്ങനെ സ്കൂൾ തുറപ്പ് കാലം ദേശീയപാത നഷ്ടപ്പെടുത്തിയ നിറങ്ങളുടെ കച്ചവടങ്ങളില്ലാതെ, അതോടൊപ്പം തന്നെ തോരാതെ പെയ്യുന്ന മഴയിൽ വല്ലാതെ കുതിർന്നു നിൽക്കുന്ന ഒരു കാലത്തുകൂടിയാണെന്നുള്ളത് കൊണ്ട് അതിന്റെ നിറവും ഭംഗിയുമൊക്കെ വല്ലാതെ നഷ്ടപ്പെട്ടു എങ്കിലും സ്കൂൾ തുറപ്പ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ആത്മാവും ജീവനും പോയെന്ന് പറയാനാവില്ല കേട്ടോ. കാരണമേ അത്രമേൽ ഭംഗിയുണ്ട് ആ നിമിഷങ്ങൾക്ക്. അത്രമേൽ നമുക്ക് ഓർക്കാനുമുണ്ട് നമ്മുടെ ആദ്യ ദിവസം എങ്ങനെയായിരുന്നു, ആരായിരുന്നു നമ്മളെ കൊണ്ടുവിട്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിലേ വെറുതെ ഒന്നുകൂടി ആ ഓർമ്മകളുടെ പുസ്തകം ഒന്ന് മറിച്ചു നോക്കിക്കോളൂ. രണ്ട് പാട്ട് കേട്ടതിന് ശേഷം ഞാൻ വേഗം തിരിച്ചു വരാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

എന്തെങ്കിലും ഒരു മനോഹരമായ ഓർമ്മ ബാക്കി വെക്കാതെ ഒരു മഴയും സത്യത്തിൽ പെയ്തു തീർന്നിട്ടില്ല. എല്ലാ മഴക്കാലത്തിലും നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന എന്തെങ്കിലും ഒരു ഓർമ്മ ബാക്കിയുണ്ടാകും. അത് പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെ നമ്മളോടൊപ്പമുള്ളവരും സ്നേഹത്തോടെ നമ്മൾ ചേർത്ത് പിടിച്ചവരായ കുറേ മനുഷ്യരുടെ ഓർമ്മകൾ കൂടി ഈ മഴയുടെ തണുപ്പിൽ നിറഞ്ഞു വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഓർമ്മകൾ എപ്പോഴും മഴയുടെ സംഗീതമാണ്. ആ സംഗീതത്തിലാണ് നമ്മൾ പലതും ഓർത്തു പോകുന്നത്. മഴയെ ഭയത്തോടെ കണ്ട് നമ്മളെ ബലമായി മുറുകെ പിടിച്ച മക്കൾ, നമ്മളതിനെ ഭയത്തോടെ നോക്കി ധൈര്യത്തിനായി മുറുകെ പിടിച്ചിരുന്നവർ, അങ്ങനെയൊക്കെയുള്ള മനുഷ്യരുടെ ഓർമ്മകൾ കൂടി മഴക്കാലത്തിനുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം അല്ലേ? അതുകൊണ്ട് തന്നെ മറന്നുവെച്ച കുടയുടെ ഓർമ്മകളും പെയ്തു തീർന്ന മഴയുടെ ഓർമ്മകളും ഒരുപോലെയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. സ്കൂൾ തുറക്കുന്ന വേളയിൽ ഇന്നലെയും കേട്ടൊരു വാർത്ത. ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപിക കുഴഞ്ഞു വീണ് മരിച്ചു. അത് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന അർത്ഥത്തിലാണ് വലിയ വാർത്തയായത്. പക്ഷേ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന എത്രയും അധ്യാപകർ ഇന്ന് ഓർമ്മകളിൽ അങ്ങനെ മാഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഓർമ്മകൾ കൂടി ചേർത്ത് വെച്ച് വേണം മഴക്കാലത്തെയും സ്കൂൾ തുറപ്പുകാലത്തെയും മനസ്സിൽ കാണാൻ. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകളുടെ പാഠപുസ്തകം കൂടി എല്ലാ പഠനാരംഭത്തിനും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നതാണ് ഒരു സത്യം. നമുക്ക് വേണ്ടി കരുതി നിന്നവരെ മറന്നാൽ മഹത്തായ ഒരു അനുഭവ പാഠത്തിൻ്റെ പേജുകളാണ് നമ്മൾ മായച്ചു കളയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ മായച്ചു കളയാൻ നമുക്കാവുമോ? നാളെ നമ്മൾ മാഞ്ഞു പോകേണ്ട ഈ ലോകത്ത് ആ ഓർമ്മകൾ നിറച്ചു വെക്കുന്ന ചിന്തകൾ കൂടി നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പങ്കുവെക്കുമ്പോഴാണ് അവരെപ്പോലെ നാളെ നമ്മളും ഓർക്കപ്പെടുന്നത് എന്ന്

ആർ തുള്ളിച്ചു പെയ്ത മഴയുടെ ദുഃഖങ്ങളുടെ വാർത്തകൾ, അതിലെയും നഷ്ടങ്ങൾ നമ്മുടെ കാതുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നേരമാണിത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ബാക്കി വെക്കുന്നത് ഇഷ്ട സ്വപ്നങ്ങളുടെ ബാക്കി പത്രം മാത്രമല്ല, നഷ്ട സ്വപ്നങ്ങളുടെ വേദന കൂടിയാണ്. അതുകൊണ്ടാണ് ഒരു കാലത്തെ ഓരോ മഴയും ഓരോ കാലവർഷക്കെടുതിയും വ്യാധികളായി മാറുമോ എന്ന് ആശങ്കപ്പെടുന്ന ചിന്തകൾ കൂടി നമ്മുടെ മനസ്സിൽ കരുതാറുള്ളത്. ഈ മഴക്കാലത്തിന്റെ വേദനകളും വ്യഥകളും മനുഷ്യർക്ക് പ്രയാസമാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പുത്തൻ കാലത്തിന്റെ പുത്തൻ ചിന്തകളുമായി വളരെ പ്രതീക്ഷയോടെ ടിൻ ടിൻ ബെല്ല് കേട്ട് പള്ളിക്കുടങ്ങളിലേക്ക് സന്തോഷത്തോടെ പുതിയ ഭാഗം തൂക്കി ഓടിയടക്കുന്ന കുഞ്ഞുങ്ങൾ, അവരൊക്കെ നമ്മളിലൂടെ ജനിക്കുന്നു എന്നതിലുപരി അവരിലേക്ക് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും ആർത്തികളും അസൂയയും വഴക്കും ഒക്കെ നിറയ്ക്കാതിരിക്കാൻ പ്രത്യേകം ഓർക്കാം. മനോഹരമായ ഈ പ്രപഞ്ചത്തിൽ ഏദൻ തോട്ടത്തിലെ ആദ്യ മനുഷ്യരെ പോലെ നിഷ്കളങ്കമായ ഭാവനയിൽ ആ കുഞ്ഞുങ്ങൾ നിറഞ്ഞു വളരട്ടെ. നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തുമ്പോഴും നമുക്കില്ലാത്ത

ഒരുപാട് നല്ല ഗുണങ്ങൾ അവരിലുണ്ടെന്നും അടുത്തൊന്ന് നോക്കിയാൽ ആർക്കും തിരിച്ചറിയാനാകും. തിന്മകളെ ശരിയില്ലായ്മകളെ തിരുത്തുന്നതിനോടൊപ്പം അത്തരം അവരിൽ നിറയുന്ന നന്മകളെ കൂടി ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ പ്രോത്സാഹിപ്പിച്ച് വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് അവരുടെ നെറുകയിൽ ഒരു മുത്തം നൽകി അവിടേക്ക് സന്തോഷപൂർവ്വം പറഞ്ഞയക്കാം. എന്നിട്ട് പ്രാർത്ഥനകളോടെ നമുക്ക് നോക്കി നിൽക്കാം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.

0: സ്വപ്നങ്ങൾ ജീവിതത്തിലെ അനുഗ്രഹമാണ്. സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ അന്തരമുണ്ട് എന്ന് പറയുമ്പോഴും സ്വപ്നം കാണുന്ന വേളയിൽ നാം യാഥാർത്ഥ്യത്തിൻ്റെ അതേ വികാരം അനുഭവിക്കുകയാണ്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ഇരിക്കുന്നത്, വർത്തമാനം പറയുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ നാം സ്വപ്നം കാണുമ്പോൾ അത് യാഥാർത്ഥ്യബോധത്തിൻ്റെ എല്ലാ വികാര തലങ്ങളും നമ്മുടെ ചിന്തയിൽ സൃഷ്ടിക്കാറുണ്ട്. അത് സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ അതിൻ്റെ സുഖം നഷ്ടപ്പെടാറുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളെ കൊണ്ട് നടക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ലീലാപരനായിട്ടുള്ളവൻ, അല്ലെങ്കിൽ ലീലാപരമായ വ്യക്തിത്വമുള്ളവൾ എന്നൊക്കെ നാം വ്യാഖ്യാനിക്കുന്നത്. സ്വപ്നങ്ങൾ ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളിൽ കിട്ടുന്ന സന്തോഷം, അതിൻ്റെ ഭാഗ്യം, അത് മറ്റെന്തും പോലെ തന്നെ സമ്പന്നമാണ്. ഒരു രാത്രി നിറയെ ഇഷ്ടപ്പെട്ട സ്വപ്നം കണ്ടുറങ്ങാൻ കഴിയുന്നവനേക്കാൾ ഭാഗ്യമുള്ളവൻ, ഭാഗ്യമുള്ളവൾ മറ്റാരാണുള്ളത്? നമുക്ക് പലപ്പോഴും മോഹിക്കാറില്ലേ, അങ്ങനെയൊരു സ്വപ്നം കണ്ടില്ലല്ലോ. കാരണം സ്വപ്നങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട്, സ്വപ്നങ്ങളിൽ അവകാശമുണ്ട്, സ്വപ്നങ്ങളിൽ നമുക്ക് ഇഷ്ടജീവികളായി മനോഹരമായ നിമിഷങ്ങളിലൂടെ, അതിർത്തികളില്ലാത്ത വിഹായസിലൂടെ സഞ്ചരിക്കുന്ന ഓർമ്മകൾ അനുഭവിക്കാൻ കഴിയുന്നത് മറ്റെവിടെയാണ്? ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ പ്രണയവും ഇഷ്ടവുമൊക്കെ സ്വപ്നങ്ങളായി കൊണ്ട് നടക്കുന്നതാണ് നല്ലത്. കാരണം യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ ചില ദുഷ്ട മനുഷ്യന്മാരുണ്ട്. അവർ നിങ്ങളുടെ പ്രണയത്തെ വല്ലാതെ വേദനിപ്പിക്കും, വല്ലാതെ ഇകഴ്ത്തി കാണിക്കും, തകർത്ത് കളയും. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളെ ഇഷ്ടപ്പെടണം, സ്വപ്നങ്ങളെ നിശ്ചലമാക്കരുത്. സ്വപ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്വപ്നങ്ങൾ ഊർജ്ജസ്വലമായി നൽകുന്ന നിമിഷങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുകയും വേണം. സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളെപ്പോലെ തന്നെ നമ്മുടെ സ്വർഗകുമാരികളാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്വപ്നങ്ങളുള്ള ജീവിതം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ.
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. പഴയ പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: സ്റ്റേ ട്യൂൺ ഇൻ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264316. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.